ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അഹമ്മദ് അബു ആയിച്ച.
1: أعوذ بالله من الشيطان الرجيم.

0: وليذكر أولو الألباب.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ച.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശ്വാസിയുടെ മനസ്സിൻ്റെ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. മലിനമായ മനസ്സിനെ അത് വിശുദ്ധമാക്കുന്നു. വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ അനസ്യൂതമായ പഠനം സാധ്യമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ഒരു പുതിയ പ്രഭാതം ആരംഭിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയുടെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഊകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖാരിഊ മിഷാരി റാഷിദ് അൽ അഫാസി പാരായണം ചെയ്യുന്ന സൂറ ഹഷർ, സൂറ മുംതഹിന, സൂറ സഫ്, സൂറ ജുമുഅ, സൂറ മുനാഫിഖൂൻ, സൂറ അത്തആബുൻ, സൂറ തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകളാണ് നാം കേൾക്കാൻ പോകുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറത്തുൽ ഹഷർ, സൂറ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറ അൽ മുനാഫിഖൂൻ, സൂറ അത്താബുൻ, സൂറ അത്തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഹ്ഫാസി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം
1: 41.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
4: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
3: തീർച്ചയായും, വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
4: അൽഹംദുലില്ല. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിന്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
3: തീർച്ചയായും, ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അറജ് ഹറജ്.
1: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്തി വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
0: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്തു അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

മുപ്പത്തിയെട്ടാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബുജന്താൽ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
5: വചനം 12.
6: ഹുവല്ലദി, അവൻ യാതൊരുവനാണ്, യുരീക്കും, നിങ്ങൾക്കു കാണിച്ചു തരുന്നു, അൽബർഖ, മിന്നൽ, മിന്ന്, ഖൗഫൻ, ഭയമായിട്ട്, ഭയത്തിനായി, വത്വമഅൻ, മോഹമായിട്ട്, മോഹത്തിനും, വയുൻശിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അസ്സഹാബ, മേഘം, മേഘങ്ങൾ, അത്തിഖാൽ, ഘനപ്പെട്ടവയായ.
7: ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫൻ വത്വമഅൻ വയുൻശിഉസ്സഹാബ അസ്സഖാൽ,
6: അവനത്രേ നിങ്ങൾ ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്കു മിന്നൽ കാണിച്ചു തരുന്നവൻ. ഘനവത്തായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
5: വചനം 13.
6: വയുസബ്ബിഹു, തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം, വാഴ്ത്തൽ നടത്തുകയും ചെയ്യുന്നു, അർറഅദു, ഇടി, ഇടിമുഴക്കം, ബിഹംദിഹി, അവന്റെ സ്തുതിയോടെ, അവനെ സ്തുതിച്ചുകൊണ്ട്, വൽ മലായികത്തു, മലക്കുകളും, മിൻ ഖീഫതിഹി, അവന്റെ ഭയത്താൽ, പേടിനിമിത്തം, വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു, അസ്സവാഇഖ, ഇടിത്തീകളെ, ഇടിവാൾ, ഫയുസീബു ബിഹ, എന്നിട്ടു അവയെ അവൻ ബാധിപ്പിക്കുന്നു, മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഹും, അവർ, അവരോ, യുജാദിലൂന, തർക്കം നടത്തുന്നു, ഫില്ലാഹി, അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ, വഹുവ, അവനാകട്ടെ, ശദീദു, കഠിനമായവനാണ്, ശക്തിമത്തായവനാണ്, അൽ മിഹാൽ, തന്ത്രം, ഊക്ക്, ശക്തി, ഉഗ്രത, ക്രോധം.
7: വയുസബ്ബിഹു

0: അവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നു. അവനെക്കുറിച്ച് ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. ഇടിത്തീകളെയും അവൻ അയക്കുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു. അവർ അഥവാ അവിശ്വാസികൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ ശക്തിമത്തായ തന്ത്രശാലിയുമാകുന്നു. അഥവാ അവനിൽ നിന്നു രക്ഷപ്പെടുക അവർക്കു സാധ്യമല്ല.
1: അള്ളാഹുവിന്റെ ശക്തിമാഹാത്മ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പോരുന്നതും നിത്യാനുഭവങ്ങളിൽപ്പെട്ടതുമായ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അതിൻ്റെ ശക്തമായ തിളക്കം മൂലം മനുഷ്യർ ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്നുണ്ടാകാവുന്ന മഴയെയും അതിൻ്റെ ഉപയോഗത്തെയും ഓർത്ത് മോഹവും ആശയും തോന്നുകയും ചെയ്യും. അതാണ് ഖൗഫം വതമഅ, ഭയത്തിനും മോഹത്തിനുമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്സിഖാൽ അഥവാ ഘനവത്തായ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അവയിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമാകൊണ്ട് ആദ്യം നമുക്കനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അള്ളാഹു മിന്നലിനെ പറ്റി പ്രസ്താവിച്ചതും. അള്ളാഹു ആലം. കുറിപ്പ്: പ്രകാശം സെക്കൻഡിൽ 186,000 നാഴിക വേഗതയിലും ശബ്ദം 1 മിനിറ്റിൽ 11,000 നാഴിക വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്തായിരിക്കും? അള്ളാഹു പറയുന്നു: തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. സാരം: 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. 17:44 ഈ ആശയം അടുത്ത 15-ാം വചനത്തിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെന്നും അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നും വെച്ച് സമാധാനിക്കുവാനേ നിവൃത്തിയുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. താനും ഇടിയും ഇതിൽ നിന്ന് ഒഴിവല്ല. ഇടിത്തീയിൻ്റെ അഥവാ ഇടിവാളിൻ്റെ ഭയങ്കരതയും അതുമൂലം ഉണ്ടാകാറുള്ള അത്യാഹിതങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ പോലും മിടയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു എന്നു പറഞ്ഞത്. ഇടി, മിന്നൽ, മേഘം, മഴ, ഇടിവാൾ എന്നിവക്കെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിനു കാരണങ്ങൾ പലതും പറയുവാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയതും ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അവയെ സൃഷ്ടിരംഗത്ത് വരുത്തുന്നതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചതും നിലവിൽ കണ്ടുവരുന്നതുമായ ചില നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നിന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നോ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്നവയാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാൻ മനുഷ്യർക്കോ മനുഷ്യ ശാസ്ത്രങ്ങൾക്കോ സാധ്യമല്ല തന്നെ. എല്ലാം അവൻ്റെ വ്യവസ്ഥയും പരിപാടിയും അനുസരിച്ച് നടക്കുന്നു. എല്ലാം അവൻ്റെ സൃഷ്ടിയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അധികാരാവകാശങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ അതിശക്തമായ നടപടി അള്ളാഹു എടുത്തേക്കുക തന്നെ ചെയ്യുമെന്നാണ് അവസാനത്തെ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു: അല്ലാഹുമ്മ ലാ തഖ്തുൽന ബിഗളബിക വലാ തുഹ്ലിക്ന ബിഅദാബിക വആഫിന ഖബ്ല ദാലിക. അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ, അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ. അഹമ്മദ്, തിർമദി, നസായി മുതലായവരും ബുഖാരി കിതാബുൽ അദബിലും. 2. ഇടികൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു.
2: സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി,
1: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു. ഇബ്നു ജരീർ.
3: വചനം 14.
0: ലഹു, അവനാണ്, അവനോടാണ്. ദഅവത്ത്, വിളി, പ്രാർത്ഥന. അൽ ഹഖ്, യഥാർത്ഥ, ന്യായമായ. വല്ലദീന യദഊന, വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകുകയില്ല. ലഹും, അവർക്ക്. ബിഷൈഇൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. ഇല്ലാ കബാസതി, നീട്ടുന്നവനെപ്പോലെയല്ലാതെ, വിരുത്തുന്നവനെപ്പോലെയല്ലാതെ. കഫൈഹി, തൻ്റെ കൈപ്പത്തികളെ. ഇലൽ മാഇ, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ, അത് എത്തുവാൻ വേണ്ടി. ഫാഹു, തൻ്റെ വായിൽ. വമാഹുവ, അതല്ലതാനും. ബിബാലിഗിഹി, അതിലെത്തുന്നത്. വമാ ദുആഉ, പ്രാർത്ഥന അല്ല, വിളി അല്ല. അൽ കാഫിരീന, അവിശ്വാസികളുടെ. ഇല്ലാ ഫീ ദലാൽ, വഴിപിഴവിലല്ലാതെ, വൃഥാവിലല്ലാതെ.

0: യഥാർത്ഥ വിളിച്ചു പ്രാർത്ഥന അവനോടാണ്, അഥവാ അവനോട് മാത്രമേ പാടുള്ളൂ. അവന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ അവർക്കു യാതൊന്നും തന്നെ ഉത്തരം നൽകുന്നതല്ല. തൻ്റെ വായിൽ എത്തുവാൻ വേണ്ടി വെള്ളത്തിലേക്കു തൻ്റെ രണ്ടു കൈകൾ നീട്ടുകയും അത് അതിൽ അഥവാ വെള്ളം വായിൽ എത്താതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയല്ലാതെ അവിശ്വാസികളുടെ വിളിച്ചു പ്രാർത്ഥന വഴികേടിൽ അഥവാ വൃഥാ അല്ലാതെ മറ്റൊന്നുമല്ല.
1: വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് രണ്ടു കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവന് ആവശ്യവുമുണ്ട്. പക്ഷേ കൈനീട്ടിയത് കൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടികെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു. വെറും ഒരു പാഴ്വേല മാത്രമാണത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം ഇന്ന് നമ്മൾ കേൾക്കുന്നത് 12-ാമത്തെ ജുസു ആണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: كيد الخائنين.
1: ختم القرآن ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 12-ാമത്തെ ജുസ് ആണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
2: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ സഹായകമായ അത്തഹ്സീനിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ഹാഫിള് അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം, അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്.

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ലാ അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ലാ, ഇവിടെ താഅ്ന് സുക്കൂനാവുമ്പോൾ തുത്ലാ എന്നല്ല പറയേണ്ടത്, തുത്ലാ. ഇദാ തുത്ലാ അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹാഇൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഹാ ത്വാഇന് പകരം താ. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഹാ മറ്റൊന്ന് ത്വാ. ഖുർത്തൂം, ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇദ് അഖ്സമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല മുസ്ബിഹീൻ, ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ

പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫുൻ മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ താ അലൈഹ തായിഫുൻ, അവിടെയും താ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമേൽ വമ്മു തൻവീനാണ്, ശേഷം മീമ്, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്, ഇവിടെ മിൻ റബ്ബിക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മിർ റബ്ബിക്. വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ അഅ്റാഫിലെ 163 മുതൽ 178 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ما شاء الله، بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നസറും സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
5: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
6: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
5: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അഹമ്മദ് അബു ആയിച്ച.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ച.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്തരായ കാരികളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തു നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം. സാധാരണക്കാരിലേക്ക് ഹൃദയ വസന്തം. സൂറത്തു യാസീനിനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദിഹി ജഹന്നമുല്ലതീ കുൻതും തുഅദൂൻ. اسلوها اليوم بما كنتم تكفرون. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ ഇതേ പരിപാടിയിൽ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 61-62 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായ തൗഹീദിനെ സംബന്ധിച്ച്, വിശ്വാസ കാര്യങ്ങളുടെ മർമ്മത്തെക്കുറിച്ച്, ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തത്. വഅനഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എന്നെ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധവും ചിന്തയും കൃത്യമായ ധാരണയും അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വഅനഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം എന്ന ആയത്ത് മാഞ്ഞു പോകാതെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തിൽ പിശാജ് തൗഹീദ് മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ നൽകിയെങ്കിലും പിശാജ് അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിൽ വീഴ്ച വരുത്തുകയും പിശാജിൻ്റെ പ്രേരണയിൽ വശംവധനായി ശിർക്കിൻ്റെ, കുഫ്രിൻ്റെ മാർഗങ്ങളിലേക്ക് വഴിപിഴച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതാണ് 63-64 ആയത്തുകൾ ഇവിടെ നമ്മൾ പാരായണം ചെയ്തു. ഈ ചെറിയ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അതൊന്ന് പാരായണം ചെയ്യാം. ഹാദിഹി ജഹന്നമുല്ലതീ കുൻതും തുഅദൂൻ. اسلوها اليوم بما كنتم تكفرون. വലിയ പാരായണ നിയമങ്ങളൊന്നും ഈ രണ്ടായത്തുകളിൽ കടന്നു വരുന്നില്ല. ഈ പ്രോഗ്രാമിൽ ഇതേ അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന അന്നു മുതൽ സൂചിപ്പിക്കാറുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തജ്വീദു നിയമം, അതൊന്ന് ഓർമ്മപ്പെടുത്തി നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അത് ഒന്ന്, ജഹന്നം എന്ന് പറയുന്നിടത്തുള്ള നൂനിന് ഷദ്ദുണ്ട്. ഷദ്ദുള്ള നൂന്, മീമ് ഇവ എവിടെ വന്നാലും അത് ഇദ്ആമോടുകൂടി, ഉന്നത്തോടുകൂടി, ഇദ്ആമോടുകൂടിയല്ല, ഉന്നത്തോടുകൂടി പാരായണം ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പം എങ്ങനെയാണത് ഓതേണ്ടത്? ഹാദിഹി ജഹന്നമുല്ലതി ജഹന്നമുല്ലതി ഹാദിഹി ജഹന്നമുല്ലതി എന്ന് വായിച്ചു പോകാം. പക്ഷേ ഖുർആനിൻ്റെ പാരായണം അതല്ല. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. കുന്തും തുഅദൂൻ എന്ന പാരായണം ശരിയല്ല. അതാണ് രണ്ടാമത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കുന്തും എന്നതിലെ കാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. അതെങ്ങനെയാണ്? കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന് വേണമെങ്കിൽ നമുക്കവിടെ വായിച്ചു പോകാം. അല്ലത്തി കുന്തും തുഅദൂൻ എന്ന് വായിച്ചു പോകാം. അതല്ല ശരിയായ പാരായണം. ആയത്ത് മുഴുവനായിട്ടും നോക്കാം, ഓതാം, ശ്രദ്ധിച്ചു കേൾക്കുക. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഫോണിലെ ഖുർആൻ എടുത്ത് അതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നത് നന്നായിരിക്കും. വീട്ടിലാണെങ്കിൽ മുസ്ഹഫ് മുന്നിൽ വെച്ച് ശ്രദ്ധിക്കുന്നത് കൂടുതൽ ആ അക്ഷരങ്ങൾ മനസ്സിലാകാനും ഒന്നുകൂടെ ധാരണ ലഭിക്കാനും നന്നായിരിക്കും. ആയത്ത് മുഴുവനായിട്ട് ഓതുന്നു, ശ്രദ്ധിക്കുക.
2: ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ.
1: രണ്ടാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ കുന്തും എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോതേണ്ടത്.
2: ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ.
1: ഇത്രയും കാര്യങ്ങളാണ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഏറെക്കുറെ വളരെ സുപരിചിതമായ വാക്കുകളാണ്. സാധാരണ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലേക്ക് പോകുന്ന ശ്രോതാക്കളാണെങ്കിൽ, ഈ ഹൃദയവസന്തം പരിപാടി സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരിചയമുള്ള വാക്കുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. എഴുതിയെടുക്കാൻ പേനയെടുത്തിരിക്കുന്നവർ അത് ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി, ഇത്. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിന് വിവിധ പേരുകളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടാകും. ജഹീം എന്ന വാക്ക് ഓർമ്മയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് നാർ എന്നാണ്. ആദിഹി ജഹന്നമുല്ലതി, ഇതാകുന്നു, ഇതാ നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. അഥവാ നിങ്ങൾക്ക് നേരത്തെ കരാർ ചെയ്യപ്പെട്ടിരുന്ന, വാഗ്ദാനം നൽകിയിരുന്ന നരകമിതാ. പരലോകത്ത് നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന നരകാവകാശികളോട് പറയപ്പെടുന്ന വാചകങ്ങളാണിത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹി, ഇതാ, ഇത്, അല്ലെങ്കിൽ ഇതാകുന്നു, ജഹന്നം, നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ടിരുന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന നരകമിതാ നിങ്ങളുടെ മുന്നിൽ. ശരിക്കും നമ്മൾ വളരെ ഭയത്തോടുകൂടി കേൾക്കേണ്ടുന്ന, ആശങ്കയോടുകൂടി പാരായണം ചെയ്യേണ്ടുന്ന ഒരു വചനമാണിത്. നരകത്തിൻ്റെ മുന്നിലെത്തി നിന്ന് അള്ളാഹു ഇതാ, ഇതാണാ നരകം എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ? ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനനുസൃതമായ ഒരു ജീവിതവും വിശ്വാസവും ആദർശവുമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ടു പോകുന്നത്? ഇത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളേറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിൽ ഇതിനു പുറമേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറൻ വ നദീറ.
2: വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ. ഇന്ന അർസൽനാക, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചത് ബിൽഹഖി ബഷീറം വ നദീറ, സത്യവുമായി താങ്കളെ നാം നിയോഗിച്ചത് ബഷീറും നദീറുമായിട്ടാണ്. എന്താണ് ബഷീർ? യുബഷിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. വ നദീറ, എന്താണ് നദീർ? യുൻദിറു ബിന്നാർ, നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട്. ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ്, നരകമുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പുകാരനായിട്ടാണ്, സ്വർഗമുണ്ട് എന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ദൂതനായിട്ടാണ് പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത്. ആ ആയത്തെങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്? വ ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ല ഖലാഫിഹ നദീർ, ഒരു സമൂഹവും കഴിഞ്ഞിട്ടില്ല അവരിൽ ഒരു മുന്നറിയിപ്പുകാരനുണ്ടായിട്ടല്ലാതെ. നരകത്തെക്കുറിച്ച്, വിചാരണയുടെ നാളിനെ സംബന്ധിച്ച്, പരലോകത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുകാരൻ എത്തിപ്പെടാത്ത ഒരു ജനതയും ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരകത്തിലേക്കെറിയപ്പെടുന്ന ആളുകളോട് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നത്, സൂറത്ത് മുൽക്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? സൂറത്ത് സുമറിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, വസീഖല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നയിച്ചു കൊണ്ടുപോകും നരകത്തിലേക്ക് സുമറ സംഘം സംഘമായിട്ട്. എന്നിട്ടോ, ഹത്ത ഇദാ ജാഉഹ ഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ അലം യഅതികും നദീർ, സംഘം സംഘമായി നരകത്തിൻ്റെ അടുത്തെത്തി അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? എല്ലാ ജനതയിലേക്കും ഒരു മുന്നറിയിപ്പുകാരനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് നരകത്തെക്കുറിച്ച് അറിയിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയാറുണ്ടായിരുന്നു, ഇത്തഖുന്നാറ വലൗ ബിശഖി തംറത്തിൻ, നരകം വളരെ ഗൗരവമുള്ളതാണ്, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു കാരക്ക കഷ്ണത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും, അത് ദാനം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ വത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, വഖൂദുഹന്നാസു വൽഹിജാറ, അതിലെ ഇന്ധനം, അതിലെ വിറകുകൾ മനുഷ്യനും കല്ലുകളുമാകുന്നു, അവിശ്വാസികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, കല്ല് കനലാകുന്ന നരകാഗ്നിയെ സൂക്ഷിക്കണേയെന്ന് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഈ ആയത്ത് ഏറെ ഗൗരവത്തോടുകൂടി പാരായണം ചെയ്യുകയും അതിൻ്റെ ഒരു അർഹി ഭയപ്പാടോടുകൂടി നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തുകയും വേണമെന്നാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഇൻദാറുകളും മുന്നറിയിപ്പുകളും വിശുദ്ധ ഖുർആനിൽ ധാരാളം നിലനിൽക്കുമ്പോഴും പലപ്പോഴും മനുഷ്യരെങ്ങനെയാണ് അതിനെ സമീപിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായിട്ടുള്ള, ഖുർആൻ പഠിക്കുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ഇത്തരം ആയത്തുകളെ നോക്കിക്കാണാറുള്ളത്? നരകമല്ലേ, അത് വരുമ്പോൾ കാണാം. സാധാരണ ഭൗതിക വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഒരമിതമായ കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് പരലോകത്തെ സംബന്ധിച്ച് പിശാച് മനുഷ്യൻ്റെ മനസ്സിലിട്ട് കൊടുക്കാറുള്ളത്. എവിടെയുമില്ലാത്ത ഒരാത്മവിശ്വാസം, അതപ്പോൾ കാണാം, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ അള്ളാഹു നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന മനുഷ്യൻ്റെ, വിചാരണയുടെ നാളിൽ നരകം നേർക്കുനേരെ കാണുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, അതിങ്ങനെ കണ്ണിൽ കണ്ട്. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹു സംസാരിക്കാത്തവരായി മനുഷ്യരിൽ ഒരാളുമില്ല. എല്ലാവരും ഒരു ദ്വിഭാഷയുടെ സഹായമില്ലാതെ അള്ളാഹു സംസാരിക്കും എല്ലാവരോടും. ഫയൻലുറു ഐമനവിൻ, അപ്പോൾ ആ അടിമ ആ മനുഷ്യൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, എന്താണ് അവിടെ കാണുന്നത്? അവൻ ചെയ്തു വെച്ച അവൻ്റെ പ്രവർത്തനങ്ങളാണ്. വയൻലുറു അശ്അമ മിൻഹു, അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, അവിടെ കാണുന്നത് താൻ ഭൗതിക ലോകത്ത് ഐഹിക ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. വയൻലുറു ബൈന യദൈ, അവൻ തൻ്റെ മുന്നിലേക്ക് നോക്കും. ഫലയറ ഇല്ലന്നാറ തിൽഖാ വജീഹി, അവൻ നേർക്കുനേരെ നോക്കിയാൽ കാണുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെയാണ്. എന്നൊരു പ്രവാചകൻ പറയാണ്, ഫത്തഖുന്നാറ വലവു ബിശക്കി തമ്രത്തിൻ, ഒരു ഇത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഫമല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, അതില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. പരലോകത്തെത്തി, ഇവിടെ പരലോകം അവിടെ വരുമ്പോഴല്ലേ, നരകം പരലോകത്തല്ലേ, അതപ്പോൾ കാണാം, അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാം, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ കഴിയും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വഴിയുണ്ടാകും, ഞാൻ ശിർക്ക് ചെയ്യാത്ത ഒരാളല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നരകത്തെ ലാഘവത്തോടെ കണ്ട്, വിചാരണയുടെ നാളിനെ വളരെ നിസ്സാരമായി കണ്ട്, ഐഹിക ജീവിതത്തിൽ ദേഹേച്ഛക്കനുസരിച്ച് ജീവിതം നയിച്ച് ആവോളം ആസ്വദിച്ച് ഷിർക്കിൻ്റെ കുഫ്റിൻ്റെ ഗൗരവമെല്ലാം, ബിദഅത്തുകളുടെ ഗൗരവമെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അവസാനം പരലോകത്തെത്തുമ്പോഴുള്ള രംഗമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇവിടെ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് വലത്തോട്ട് നോക്കിയാൽ കാണുക, ഇവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ് ഇടത്തോട്ട് നോക്കിയാൽ കാണുന്നത്, മുന്നിലേക്ക് നോക്കിയാലോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. അപ്പോൾ മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും, എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കും. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല ആയത്തുകളിലും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തസു ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യൻ്റെ കൈകളിലുണ്ടായാലും, അല്ല വമിസ്ലഹു മഅഹു, അതിൻ്റെ ഇരട്ടിയുണ്ടെങ്കിലും, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, ഈ ലോകത്തെ വിവിധ മനുഷ്യരുടെ കൈകളിലുള്ള സമ്പത്തിൻ്റെ വലുപ്പം എത്രയുണ്ടാകും, അതെവിടെയാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക, എത്ര ശതകോടീശ്വരന്മാരുണ്ട്, എത്ര സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, എത്ര വലിയ രാജാക്കന്മാരുണ്ട്, അവരുടെ കൈകളിലെല്ലാമുള്ള സമ്പത്തൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇരട്ടിയുമുണ്ട്. എന്നാൽ അത് മുഴുവനും അവൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മുഴുവനും ചെലവഴിക്കുന്നതിന് അവൻ സന്നദ്ധനാകും. നരകമങ്ങോട്ട് കാണുമ്പോൾ ഇവിടെ അവഗണിച്ചു നൽകിയ, ഇവിടെ അവഗണിച്ചു തള്ളിയ ആ മുന്നറിയിപ്പ്, അത് ശരിക്ക് തൻ്റെ മുന്നിൽ നേർക്ക് നേരെ കാണുമ്പോൾ, ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അതിൻ്റെ ഇരട്ടിയും കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? മകനെ നൽകി, ഭാര്യയെ നൽകി, കുടുംബത്തെ നൽകി, മാതാപിതാക്കളെ നൽകി, വമം ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവേ നീ ശിക്ഷിച്ചോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറ മഅരിജിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെപ്പോഴും അത്തരം ഗൗരവമുള്ളൊരു ചിന്ത ഉണ്ടാകണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ആയത്ത്, ഇസ്ലൗഹ, നിങ്ങൾ കത്തിയെരിയുക, അല്യവും ഇന്ന്, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ, നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ കത്തിയെരിയുക, നരകത്തിൽ കിടന്നെരിയുക എന്നാണ് 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നരകാവകാശികളോട് പറയുന്ന, അവിശ്വാസികളോട് പറയുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഇസ്ലൗഹ, ഇസ്ലൗ, നിങ്ങൾ കത്തിയെരിയുക. ഹ, ആ നരകത്തിൽ, അതിൽ, അഥവാ ആ നരകത്തിൽ. അൽ യൗം, യൗം എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ദിവസം, അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്നേ ദിവസം നിങ്ങൾ കത്തിയെരിയുക. എന്തുകൊണ്ട്? ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി, നിങ്ങൾ നന്ദികേട് കാണിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുക എന്ന് അവരോട് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ്, കുഫറിന് ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു നിലക്കും തൻ്റെ അടിമകളോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനീതി അള്ളാഹു കാണിക്കുന്നില്ല എന്ന് ഈ ആയത്ത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. സൂറ സജ്ജദയിലെ ആയത്ത് ഓർക്കുന്നുണ്ടാകും, ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. നരകം നൽകുന്നതാർക്കാണ്? ദൂഖു, നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, ഇന്നേ ദിവസത്തെ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടും എന്നത് മറന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാനസീനാക്കും, നാമും നിങ്ങളെ മറന്നു കളയുന്നു. വദൂഖു ആദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. കർമ്മഫലമാണ് പരലോകത്തേറ്റുവാങ്ങുന്നത്. ഇവിടെ ചെയ്തു കൂട്ടിയ തിന്മകൾ, ഇവിടെ നടത്തിയ കള്ളക്കച്ചവടങ്ങൾ, ഇവിടെ സംസാരത്തിൽ സംഭവിച്ച കളവുകളും പരദൂഷണങ്ങളും നമീമത്തുകളും, ഇവിടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ധാരാളം തെറ്റുകുറ്റങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്ത തിന്മകൾ, കാതുകൊണ്ട് ചെയ്ത തിന്മകൾ, നാവുകൊണ്ട് ചെയ്ത തിന്മകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിച്ച ആ തിന്മകളുടെ ഫലമാണ്, വിശ്വാസരംഗത്ത് സംഭവിച്ച വ്യതിയാനത്തിൻ്റെ ഫലമാണ് പരലോകത്ത് നേർക്കു നേരെ അനുഭവിക്കുക. ആരാണ് ഉത്തരവാദി? ആരാണ് കുറ്റക്കാരൻ? ആരാണ് നരകത്തിലേക്ക് സ്വന്തത്തെ വലിച്ചു കൊണ്ടുപോയത്? താൻ തന്നെ, നരകാവകാശികൾ തന്നെ. അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. സ്വർഗമാണെങ്കിലോ, സ്വർഗവും കർമ്മഫലമായിട്ടാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാൻ, റബ്ബിൻ്റെ ഔദാര്യം ലഭിക്കാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വർഗം കൊടുക്കുന്നത് കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. വാ അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനു യഅമലൂൻ. അപ്പോൾ വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, അവർക്ക് ശാശ്വതമായ സ്വർഗമുണ്ട്. എന്തുകൊണ്ട്? നുസുലൻ, ഒരു വിരുന്നായി, സൽക്കാരമായവർക്ക് സ്വർഗം ലഭിക്കും. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. സ്വർഗം ലഭിക്കുക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്, നരകം ലഭിക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിപ്പിച്ചത്. ഫമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, ആരെങ്കിലും തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, സംസ്കരിക്കുന്നുവെങ്കിൽ, അവൻ തനിക്കു വേണ്ടി തന്നെയാണത് ചെയ്യുന്നത്. സ്വന്തം വിജയത്തിന് വേണ്ടിയാണ്, പരലോകത്തെ രക്ഷയ്ക്കു വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ട് ആയത്തുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഇവിടെ നരകത്തെ മറന്ന് ജീവിച്ചവർ പരലോകത്ത് അതിനെ നേർക്കുനേരെ കാണുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. ഹാദിഹി നാറുല്ലതീ കുന്തും ബിഹി തുകദ്ദിബൂൻ, സൂറത്തു തൂറിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇതാ നിങ്ങളന്ന് നിഷേധിച്ച് തള്ളിയ നരകം, ഇതാ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. സ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾ ഇതിൻ്റെ വിറകാകുവാൻ പോവുകയാണ് എന്നു പറയുന്ന വല്ലാത്തൊരവസ്ഥയെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ നരകത്തിൽ നിങ്ങൾ കത്തിയെരിയുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകാവകാശികളോട് പറയും എന്നൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടെ പാരായണം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അള്ളാഹു അവൻ്റെ കഠിനമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും.
0: നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു യാസീൻ 63-64 ആയത്തുകൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫ്.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
1: വചനം 3.
2: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ധ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. പ്രവാസിയ, ഉറച്ചു നിൽക്കുന്ന, നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിങ്കുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം, ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: ഒഫിൽ അർദ്, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അത് നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്,

0: ങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 5.
2: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്, ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ, അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറാബൻ, മണ്ണ്, അഇന്ന, ഞങ്ങളോ, ലഫി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ, പുതുതായ, ഉലായിക, അക്കൂട്ടർ, അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ, വ ഉലായിക, അക്കൂട്ടർ, അവരാകട്ടെ, അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ, ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും, വ ഉലായിക, അക്കൂട്ടർ, അസ്ഹാബുന്നാർ, നരകത്തിൻ്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ, അവർ അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ്

0: പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന. പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ്. പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം. ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ. പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി. പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല, വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ,
3: ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി കേൾക്കുക, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റയാൻ.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: ഇസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്തരായ കാരികകളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തുൻ നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ് ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആനിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

വതഖ്ഷന്നാസ

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: فستبصر ويبصرون بأيكم المفتون.
1: സൂറത്തുൽ ഖലം 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ 2, 4, 6 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇനി വൽ ഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ ഖലമി, പലപ്പോഴും ഓത്തിൽ വൽ ഖലമി വമാ യസ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ ഖലമി ഖാഫിന് പകരം കാഫ്, അതുപോലെ മറ്റൊന്ന് ഈ ഖലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്, യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ എങ്ങനെ ആവുന്നു. അവിടെ ത എന്ന അക്ഷരമാണ് ഉള്ളത്, യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, 4, 5 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫം ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാ അൻത ബിനിഅമതി റബ്ബിക, അങ്ങനെ ആവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം. ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാ അൻത ബിനിഅമതി റബ്ബിക. ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാ അൻത ബിനിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം.
0: വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ.
1: ഇവിടെ നൂൻ ശദ്ദ് മണിക്കണം. ലഅജ്റൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറദുൽ സുക്കൂൻ ഓതുമ്പോൾ
0: വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈൻ
1: ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗൈറ മംനൂൻ, വൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅല ഖുലുഖിൻ അസീം.
1: വഇന്നക നൂന ശദ്ദ് മണിക്കണം. ലഅല ഖുലുഖിൻ, ഖുലുഖിൻ ഖാ ഖാഫ് രണ്ടിൻ്റെയും ഉച്ചാരണം ശ്രദ്ധിക്കണം.
0: അസീം വാദ്.
1: ഇവിടെ പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വഇന്നക ലഅല വഇന്നക ലഅല ലഅല ലഅല, ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം.
0: ഖുലുഖിൻ ഖാ ഖാഫ്
1: തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, ഖാ അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖാ ഖാഫ് ശ്രദ്ധിക്കുക.
0: അസീം പലപ്പോഴും നമ്മൾ പറയുന്നത്,
1: പലപ്പോഴും എന്നല്ല അധികവും, നമ്മൾ അലീം എന്നാണ്, അധികം ആളുകളും അലീം എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിട്ട ദ്വാദും താന് പുള്ളിയിട്ടാൽ ഉള്ള വാദും അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അവീം അവീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസിറു വയു ബസിറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും ഫസത്തു ബസിറു വയു ബസിറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. സീന് അല്ല, ഫസത്തു ബസിറു വയു ബസിറൂൻ അല്ല, ഫസത്തു ബസിറു വയു ബസിറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ എന്നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്ത് വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ, ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക. നൂ

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു അൽ ഖലം കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: Peace Radio. Tune to reality.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പരിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള

0: പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്. അതുവരെയുള്ള വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോ നിമിഷം തോറും വിജ്ഞാനത്തിന്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹ്.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ. അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ. അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി. ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1-2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
5: അധ്യായം 13, സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13 വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
5: അലിഫ് ലാം മീം റോ. തിൽക അവ ആയാത്തു ആയത്തുകളാണ്. അൽ കിതാബി വേദഗ്രന്ഥത്തിന്റെ. വല്ലദി ഉൻസില ഇലൈക നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ് യഥാർത്ഥമാണ്. വലാക്കിന്ന എങ്കിലും. അക്തറ അധികവും. അന്നാസി മനുഷ്യരിൽ. ലായു മിനൂൻ വിശ്വസിക്കുന്നില്ല.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഹമ്മദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങൾ അവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
1: അല്ലാഹു അല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖ

0: അല്ലാഹുവെത്രെ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അഹമ്മദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിന്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിന് ആകർഷണ ശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തുറഅദിലെ 1-2 വചനങ്ങൾ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പോൾ

0: ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം. സാധാരണക്കാരിലേക്ക് ഹൃദയ വസന്തം. സൂറത്ത് യാസീൻ 61-62 ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാർ, സൂറത്ത് യാസീനിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. 61-62 ആയത്തുകൾ. കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്.

ആകും ഓർമ്മയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച്, തുടർന്ന് നരകാവകാശികളെക്കുറിച്ച്, ആ കുറ്റവാളികൾ നരകത്തിൽ അകപ്പെടാനുണ്ടായ കാരണം ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു 60-ാമത്തായത്തിൽ വിശദീകരിക്കുന്നതും എല്ലാം കഴിഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത രണ്ടായത്തുകളിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. പിശാജ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആദമിൻ്റെ മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പിശാജിനെ ആരാധിക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ എന്നാണ് 60-ാമത്തായത്തിൽ ചോദിക്കുന്നത്. നരകത്തിൽ പ്രവേശിക്കുന്ന നരകാവകാശികളോടാണ് ഈ ചോദ്യമെന്ന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാജിനെ ആരാധിക്കരുത്, അതല്ലെങ്കിൽ പിശാജിന് കീഴ്പ്പെട്ട് ജീവിക്കരുത്, കുറ്റവാളികളായി നിങ്ങൾ മുന്നോട്ടു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏതാണ് ശരിയായ മാർഗം, അതാണ് ഈ 61-ാമത്തായത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കുന്നതിന് മുമ്പ് 61-62 ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. വഅനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا مِنْكُمْ എന്നിടത്തും ജിബില്ലാൻ കസീറ എന്നിടത്തും മിൻകും എന്നതിലെ കും എന്ന കാഫ് അതിനു മുമ്പ് സുക്കൂനുള്ള നൂനാണ് വന്നിട്ടുള്ളത്. മിൻ അതിലെ സുക്കൂനുള്ള നൂന്, കസീറ എന്ന ക അതിനു മുമ്പ് ജിബില്ലൻ എന്നതിലെ തൻവീനാണ് വന്നിട്ടുള്ളത്. ഈ നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഖാഫിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അങ്ങനെയാണ് ഓതേണ്ടത്. ഇഖ്ഫാ ഉംബിഉന്ന എന്ന് അതിന് സാങ്കേതികമായി പറയും. ആ വാക്ക് ഓർത്തിരിക്കുക എന്നതിനപ്പുറം അവിടെ എങ്ങനെ ഓതണം എന്ന് അറിഞ്ഞിരിക്കലാണ് പ്രധാനം. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا തെറ്റായ പാരായണം. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا അത് തെറ്റായ പാരായണമാണ്. مِنْكُمْ جِبِلًّا كَثِيرًا ശരിയായ രൂപം أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا മിൻകും ജിബില്ലൻ കസീറ. ആ രൂപത്തിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ അനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് കൽപ്പിച്ചിരുന്നില്ലേ, പിന്നെ ആരാധിക്കാനാണ് ആവശ്യപ്പെട്ടത്? വ അനിഅബ്ദൂനി അബദ യഅബ്ദു ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥം ആരാധിക്കുക. അള്ളാഹു മനുഷ്യരോട് അനുശാസിച്ചിരുന്നത്, ആദം സന്തതികളോട് ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത് വ അനിഅബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹു പറയുകയാണ്,
എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ, ഉഅബുദു നിങ്ങൾ ആരാധിക്കുവിൻ, നീ എന്നെ. ഹാദാ ഇതാകുന്നു സിറാത്തുൻ മാർഗം, മുസ്തഖീം നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത മാർഗം. ഏതാണ് നേരായ മാർഗം? ഏതാണ് ശരിയായ വഴി? വ അനിഅബുദൂനി എന്നെ നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ശരിയായ മാർഗം. ഓരോ ദിവസവും നമസ്കാരത്തിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹ എന്ന വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. ധാരാളം മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന അധ്യായം. ആ അധ്യായത്തിലെ സുപ്രധാനമായ പ്രാർത്ഥന, ഓരോ നമസ്കാരത്തിലും നെഞ്ചത്തു കൈവച്ചൊരു വിശ്വാസി ഉരുവിടുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് അള്ളാഹു നമുക്കിവിടെ പഠിപ്പിച്ചിരുന്നു, വ അനിഅബുദൂനി നിങ്ങളെന്നെ മാത്രം ആരാധിക്കുക, എന്നെ ആരാധിക്കുക. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നത്, തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്നത് വിശദീകരിക്കുമ്പോൾ, സൂറത്തു മറിയമിലും തൻ്റെ സമൂഹത്തോട് സംവദിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് സൂറ ആലു ഇംറാനിലും പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ ഈസാ നബി പഠിപ്പിച്ചത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹ് ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹുവാകുന്നു, റബ്ബി വറബ്ബുക്കും എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അള്ളാഹുവാണ്. ഫഅബ്ദൂഹ് അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ, ഹാദാ സിറാത്തും മുസ്തഖീം ഇതാകുന്നു നേരായ മാർഗം. ഏതൊരു സിറാത്തും മുസ്തഖീമിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിറാത്തും മുസ്തഖീമിൻ്റെ അടിത്തറ, അതിൻ്റെ അസുല്, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്ന മനുഷ്യ ജിന്നുവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഗൗരവമുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയാൻ സാധിക്കാവുന്ന, ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി ആളുകൾ കീണുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്, വെള്ളം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജീവൻ്റെ ഘടകമാണ് വെള്ളം, വായു മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്, വായുവില്ലെങ്കിൽ ജീവനില്ല, വെള്ളമില്ലെങ്കിൽ ജീവനു നിലനിൽപ്പില്ല. എന്നാൽ വായുവിനേക്കാൾ വെള്ളത്തേക്കാൾ പ്രധാനമാണ് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. വെള്ളമില്ലെങ്കിൽ സംഭവിക്കുക മരണമാണ്, വായു ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കുക ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നതു മാത്രമാണ്. തൗഹീദില്ലെങ്കിലോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്ത് വീഴ്ച സംഭവിച്ചാലോ? അനശ്വരമായി അനന്തമായി നരകത്തിൻ്റെ വിറകായി കഴിയേണ്ടി വരും, സ്വർഗം അവന് നിഷിദ്ധമാകും. എന്നെന്നും നരകത്തിൽ അതിൻ്റെ ചൂടും വേദനയും യാതനകളും പീഡനങ്ങളും സഹിച്ച് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ അനിഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. ഒരു അര സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ ആയത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അസുൽ. അള്ളാഹു അല്ലാതെ ആരാധകർക്കർഹൻ മറ്റാരുമില്ല. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യരാശി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി. സൂറ ദാരിയാത്തിലെ ആയത്ത് വളരെ പരിചിതമാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ
ഇല്ലാലി അബുദൂൻ, ചിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യ ജിന്നുവർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചു? ലക്ഷത്തിൽ പരം നബിമാർ. എന്തിനാ നബിമാർ നിയോഗിക്കപ്പെട്ടത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ നഫഅബുദൂൻ. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെയും നൂറുകണക്കിന് മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാനാണ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹ്, അള്ളാഹുവിനെ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുവിനെന്ന് പഠിപ്പിക്കാനാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, വിശുദ്ധ ഖുർആൻ, ഈസാ നബിക്ക് അവതരിക്കപ്പെട്ട ഇഞ്ചീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട സബൂർ, പേര് അറിയാവുന്നതും അറിയാത്തതുമായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ഫി സുഹഫി ഇബ്രാഹീം വ മൂസ, ഇബ്രാഹിം നബിയുടെ താളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടിയാണ്, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നു പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ അഖാസിരീൻ. പ്രവാചകനെ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്, ശിർക്കു ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന പ്രശ്നത്തിൽ, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അവൻ 365 ദിവസവും രാത്രി നമസ്കരിക്കുന്നവനായിരുന്നാലും ശരി, അവൻ കോടാനക്കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരുന്നാലും ശരി, എത്ര ലക്ഷങ്ങൾക്ക് അഭയം നൽകുന്നവനായിരുന്നാലും ശരി, എത്ര മനോഹരമായ സുന്ദരമായ സ്വഭാവ ഗുണങ്ങളുടെ സവിശേഷതകളുടെ ഉടമയായിരുന്നാലും ശരി, ഏതു വലിയ നീതിയുടെ ധർമ്മത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവനായിരുന്നാലും ശരി, അടിത്തറ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളിടത്ത് വീഴ്ച സംഭവിച്ചാൽ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും, ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അല്ലേ, നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒന്നാമത്തെ മാനദണ്ഡമാണ് ഈ ചെറിയ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വ അനി അബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു നേരായ മാർഗം. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു ശരിയായ മാർഗം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മൻ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അല്ലാഹുവിൽ പങ്കുചേർക്കാതെ, ഈ ആയത്തിൽ പഠിപ്പിക്കുന്നതുപോലെ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാണോ ജീവിച്ചത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാ തയുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ, അങ്ങനെ ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ആരെങ്കിലും മരണം വരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ മാനദണ്ഡവും നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാനദണ്ഡവും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വ അനി അബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം എന്ന അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വാചകങ്ങളാണ് ഈ ആയത്തിലുള്ളത്. പക്ഷേ ലോകത്ത് ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വ അനി അബുദൂനി, എന്നെ ആരാധിക്കണമെന്നും, ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം, ഇതാകുന്നു ശരിയായ വഴി. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ പല അംശങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് പോകുന്നു. നർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, സത്യം ചെയ്യലുകൾ
ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നില്ല, റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആ കാര്യങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഖിലൂൻ. വലഖദ് ഖദ് എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? തീർച്ചയായും. വലഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും, ലാമ് വരുന്നതോടുകൂടെ ഒന്നുകൂടെ ശക്തി കൂടി, നിശ്ചയമായും. അവല്ല വർക്ക് വാക്ക് ഓർമ്മയുണ്ടാകും, വലാലത്ത്, വാല്, മുതില്, അതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. അവല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിച്ചു, വല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു. വലഖദ് അദല്ല, നിശ്ചയമായും വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിങ്കും നിങ്ങളിൽ നിന്ന്, ജിബില്ലൻ സംഘങ്ങളെ, കസീറൻ ധാരാളം, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു, നിങ്ങളാകുന്നില്ലേ, താഖിലൂൻ ചിന്തിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ. വലഖദ് തീർച്ചയായും, അതല്ല അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ആരാണ് വഴിപിഴപ്പിച്ചത്? ഇന്നഹൂലക്കും അതുവും മുബീൻ എന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെച്ചു പിശാജിനെ കുറിച്ചാണ്. പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട് ജിബില്ലൻ കസീറ, ധാരാളം സംഘങ്ങളെ, ധാരാളം സൃഷ്ടികളെ. ജിബില്ലൻ എന്നതിന് മുഫസ്സറുകൾ നൽകുന്ന വിശദീകരണം ഖൽഖൻ, സൃഷ്ടികൾ എന്നാണ്. ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ മുമ്പ് അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, അഥവാ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് ശരിയായ മാർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ അതോടൊപ്പം ചേർത്തു വെക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം, എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അള്ളാഹു മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകൾ ഉണ്ടായത്? എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ നേരുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അവരെ പിടിച്ച് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന, അള്ളാഹു അല്ലാത്ത വസ്തുക്കളിൽ തവക്കുൽ ചെയ്യുന്ന വിഭാഗങ്ങൾ എങ്ങനെയുണ്ടായി? വിഗ്രഹാരാധന എങ്ങനെയുണ്ടായി? മഹാന്മാർ ആരാധിക്കപ്പെടുന്ന സമ്പ്രദായം എങ്ങനെയുണ്ടായി? മരങ്ങളും ഖബറുകളും ജാറങ്ങളും ആരാധിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കരുതലോടുകൂടിയിരിക്കേണ്ടത്. പിശാജ് മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചത് പിശാജാണ്. ധാരാളം ജനവിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരാരാധിക്കുന്ന ആരാധനാ രീതികളിലേക്ക് പിശാജ് കൊണ്ടുപോയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യരാരുമില്ല. ആദം നബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുവഹ്ഹിദാണ്, മുഅ്മിനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്. പിന്നെങ്ങനെയാണ് ആദം നബിയുടെ മക്കളിലേക്ക് ശിർക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആദം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, മുവഹ്ഹിദായ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് രൂപം കൊണ്ട മക്കളിൽ എങ്ങനെ മുശ്രിക്കുകളുണ്ടായി, ശിർക്കുണ്ടായി? അവിടെയാണ് പിശാജ് പ്രവർത്തിച്ചത്. സൂറത്തു നൂഹിലെ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഇം വലാ യഗൂസ യഊക നസ്ര എന്ന ആയത്തിന് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ധാരാളം മുഫസ്സിറുകൾ അതിനെ, ആ ആയത്തിനെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഊസിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് നോഹ നബിയുടെ ജനത
അവിടുത്തെ പ്രമാണിമാർ അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആരാണ്, എന്താണ് വദ്ദ്, എന്താണ് സുവാ, ആരാണ് യഔഖ്, യഊസ്, നസ്ർ, അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, കാനു ഖൗമൻ സ്വാലിഹീന ബൈന ആദം, ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട നല്ലവരായ സ്വാലിഹകളായ ആളുകളായിരുന്നു അവർ. അവർ മരിച്ചു, അവരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ പിശാജ് വന്നു, എന്താണ് ആ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? അവരുടെ ചിത്രങ്ങൾ വരക്കാത്തതെന്ത്? അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാത്തതെന്ത്? അവർ ഓർക്കാൻ വേണ്ടി രൂപങ്ങളുണ്ടാക്കി, ചിത്രങ്ങളുണ്ടാക്കി. ആ തലമുറ കഴിഞ്ഞുപോയി അടുത്ത തലമുറ രൂപപ്പെട്ടു, അടുത്തൊരു തലമുറ വന്നു. ആരാണ് ഈ മനുഷ്യരെന്നറിയാത്ത അടുത്ത തലമുറ? എന്തിനു വേണ്ടിയാണ് ഇവരുടെ രൂപങ്ങളും ചിത്രങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും പിശാചിൻ്റെ ദുർബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറ രൂപപ്പെട്ടു, പുതിയ തലമുറകളുണ്ടായി. അപ്പോൾ ആ തലമുറകളെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഫജാഅഹുമു ശൈത്വാൻ, പിശാജ് അവരുടെ അടുത്തു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കാന ആബാഉകും യഅബുദൂനഹ, ഈ രൂപങ്ങളും ചിത്രങ്ങളും വദ്ദിൻ്റെ, യഊഖിൻ്റെ, യഊസിൻ്റെ, നസ്റിൻ്റെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ മഹാന്മാരായ നല്ല മനുഷ്യന്മാരുടെ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത്, കാന ആബാഉകും യഅബുദൂനഹ, നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ആരാധിച്ചിരുന്നു. ഫതർഹമുഹും, അപ്പോൾ അവർക്ക് കാരുണ്യം ലഭിച്ചു ഇവരുടെ അടുത്ത് നിന്ന്. വതസ്ഖൈഹിമുൽ മത്വർ, അവർക്ക് ധാരാളമായി മഴ ലഭിച്ചു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് കാരുണ്യം ലഭിക്കാൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മഴ ലഭിക്കാനുണ്ടായ കാരണം ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടാണ്. ഫഅബദൂഹ, അങ്ങനെ അവർ ആ വിഗ്രഹങ്ങളെ ആരാധിച്ചു തുടങ്ങി. ഫബ്തദ ഇബാദത്തുൽ ഔസാനി മിൻ ദാലികൽ വഖ്സ്, അന്നു മുതലാണ് വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, ധാരാളം വിഭാഗങ്ങളെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വഴിപിഴപ്പിക്കലുണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഗ്രഹാരാധക സമൂഹത്തിലേക്കാണ് കടന്നു വന്നത്. ഒന്നാമത്തെ വിഗ്രഹാരാധക സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിശാജ് ദുർബോധനം നടത്തി വഴിതെറ്റിച്ച് വിഗ്രഹാരാധന കൊണ്ടുവന്നു. മുവഹ്ഹിദുകളിൽ നിന്ന്, മുവഹ്ഹിദുകളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുശ്രിക്കുകളെ പിശാജ് ഉണ്ടാക്കി. നൂഹ് നബിയെ 950 വർഷ കാലഘട്ടത്തിലെ പ്രബോധനത്തിനു ശേഷം നൂഹ് നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. എല്ലാ വിശ്വാസികളും പ്രളയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ മരിച്ചു. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നത് മുവഹ്ഹിദുകളായ, മുഅ്മിനുകളായ നൂഹ് നബിയും നൂഹ് നബിയുടെ അനുചരന്മാരും മാത്രമാണ്. പക്ഷേ പിന്നീടും സ്വാലിഹ് നബി വരേണ്ടി വന്നു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിയോഗമുണ്ടായി. പല പ്രവാചകന്മാരെ പിൽക്കാലഘട്ടത്തിലും അള്ളാഹു നിയോഗിച്ചു. എന്തുകൊണ്ട്? അവരിലേക്ക് ശിർക്ക് വന്നതെങ്ങനെ? പിശാജ് തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നതാണ്, വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, ആദം സന്തതികളെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നിങ്ങൾ കരുതിയിരിക്കേണ്ടത്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത്, വലഖദ്, തീർച്ചയായും അദല്ല മിൻകും, നിങ്ങളിൽ നിന്ന് ജിബില്ലൻ കസീറ, ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരിക്കൽ കൂടെ ആയത്തുകളുടെ ആയത്തിൻ്റെ അർത്ഥം പറയാം. വഅനഅബുദൂനി, നിങ്ങളെന്നെ ആരാധിക്കുവിൻ. അങ്ങനെയും ആദം സന്തതികളോട് നാം അനുശാസിച്ചിരുന്നു. ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. വലഖദ്, തീർച്ചയായും അദല്ല മിൻകും ജിബില്ലൻ കസീറ, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ അവൻ അഥവാ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. കയ്യിൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, കയ്യിൽ മുസ്ഹഫുള്ളവർ, സൂറത്തു യാസീൻ മനഃപ്പാടമുള്ളവർ, കൂടെ ഒന്ന് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. വലഖദ് അദല്ല

0: അള്ളാഹുവെ മാത്രം ആരാധിച്ച് യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണം വരെ ജീവിക്കാനും സ്വർഗത്തിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ذمن فقري واضطراري.
2: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 61-62 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: റേഡിയോയിൽ തൻസീൽ പാരായണം, മുഹമ്മദ് അയ്യൂബ്. സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം മുഹമ്മദ് അയ്യൂബ്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: Peace Radio. ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുന്നത് അഷ് ശൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം ചെയ്തത് അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻറ്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റിയാൻ.

0: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
1: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
0: തീർച്ചയായും വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
1: അൽഹംദുലില്ലാ. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിന്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
0: തീർച്ചയായും ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

ലിക്കൈലായകൂന അലൽ മുഅ്മിനീന.

0: ഹറജ് ഹറജ്.
1: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
0: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ജസാകുമുല്ലാഹു ഖൈറാ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്തു അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിസ് ജഅഫർ സലഫി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ത്വാഹയിലെ 90 മുതൽ സൂറത്തുൽ അംബിയ, സൂറത്തുൽ ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് അയ്യൂബ്.

يصهر به ما في بطونهم والجلود ولهم مقامع من حديد

0: പീസ് ഖുർആന്റെ ഇടയിലൂടെ നാം കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹ 90 മുതൽ സൂറത്തുൽ അംബിയാ സൂറത്തുൽ ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് എടുക്കുന്നത്.

0: 15-ാമത്തെ ആയത്തിൽ, ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഇന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: 16-ാമത്തെ ആയത്തിൽ, സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു, ഹ എൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത. ഖുർത്തൂം, ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇദ് അഖ്സമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലയസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാരൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: അപ്പോൾ ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ.
0: 18-ാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്.
1: ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നാഇമൂൻ,
0: ഇവിടെ ഫത്വാഫ ത്വാ അലൈഹ ത്വാഇഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി ത്വാഇഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി ത്വാഇഫുൻ മിൻ റബ്ബിക, ത്വാഇഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീം, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം.
1: ത്വാഇഫുൻ മിൻ റബ്ബിക.
0: ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക്ക്.
1: വഹും നാഇമൂൻ,
0: വഹും നാഇമൂൻ മദ് മുത്തസിലാണ്. ശ്രദ്ധിക്കുക ഒന്നുകൂടെ.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ 31 അധ്യായം സൂറ ലുഖ്മാന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സലേഹ് അൽ ഷഹൂദ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് സൂറ ലുഖ്മാൻ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് സലേഹ് അൽ ഷഹൂദ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റയാൻ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങൾ, പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹു കൊണ്ടുവരുന്ന സാക്ഷികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഇതേ പരിപാടിയിൽ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പലതരത്തിലുള്ള സാക്ഷികളെ, പല വിഭാഗങ്ങളിൽ നിന്നുള്ള സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സൂറത്തു യാസീനിൽ 65-ാമത്തായത്തും സൂറ ഫുസ്സിലത്തിലെ 20-23 വരെയുള്ള ആയത്തുകളിലും മറ്റു ധാരാളം ഹദീസുകളിലും സാക്ഷികൾ ആവശ്യമാണ്.

ഈ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കണ്ണ് സാക്ഷിയാകും, കാത് സാക്ഷിയാകും, കൈകൾ സാക്ഷ്യം നിൽക്കും, കാലുകൾ സാക്ഷികളായിരിക്കും, മനുഷ്യൻ്റെ തൊലികൾ റബ്ബിൻ്റെ കോടതിയിൽ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയും, എല്ലും മാംസവും അള്ളാഹുവോട് സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നത് ഇന്ന അവ്വല അളുമിന്യതകല്ലമു മിനൽ ഇൻസാനിയവുമൽ ഖയാമത്തി അൽഫഖിദു മിനൽ റിജിലിൽ യുസ്ര. ഇടതുകാലിൻ്റെ തുടയായിരിക്കും അള്ളാഹുവോട് ആദ്യം സംസാരിക്കുക എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറ്റവാളികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഈ വിചാരണയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം, തൊട്ടടുത്ത രണ്ടായത്തുകളിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്ത 66-67 ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം. വലൗ നശാഉ, നശാഉ എന്ന് പറയുന്നിടത്ത് ഷീനിനു ശേഷം ഒരു അലിഫാണ്. ഷീനിനെ നീട്ടി ഉച്ചരിക്കുന്നതിന് വേണ്ടി ഷാഉ എന്നുച്ചരിക്കുന്നതിന് വേണ്ടി അലിഫുണ്ട്. അലിഫിനു ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഈ അലിഫും ഹംസയും ഒരേ കലിമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മദ് മുത്തസിൽ എന്നു പറയും. ഫോണിൽ ഖുർആൻ കയ്യിലെടുത്ത് നോക്കുന്നവർക്ക്, വിശുദ്ധ ഖുർആൻ നോക്കി ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ കലിമത്തിൽ ഷാ യഷാഉ നശാഉ, ഒറ്റ കലിമത്തിലാണ് അലിഫും ഹംസയും വന്നിട്ടുള്ളത്, അവസാനത്തെ രണ്ട് ഹർഫുകൾ. അങ്ങനെ വരുന്ന മദ്ദുകളെയാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു കലിമത്തിൽ തന്നെ വന്നാൽ അത് സാമാന്യം നീട്ടി ഉച്ചരിക്കണം. ആറ് ഹറക്കത്തിൻ്റെ ഖദർ, ആറ് ഹറക്കത്തിൻ്റെ അളവ് ആണ് ഉച്ചരിക്കേണ്ടത്. ഒരു ഹറക്ക എന്ന് പറഞ്ഞാൽ കൈയൊരു തവണ കൂട്ടിപ്പിടിച്ച് വിരലുകൾ ചുരുട്ടി വിടുന്ന ആ ഒരു കുറഞ്ഞ സമയത്തിനാണ്. കാല എന്ന് പറയുമ്പോൾ കാലയിലെ അലിഫ് ഉച്ചരിക്കുന്നത് രണ്ട് ഹറക്കത്തിൻ്റെ കഥ. കല എന്നല്ലോ കാല, ആ അലിഫിൻ്റെ ഉച്ചാരണം രണ്ട് ഹറക്കത്തിൻ്റെ കഥ. അങ്ങനത്തെ മൂന്ന് അലിഫുകൾ ഉച്ചരിക്കുന്ന സമയം ഈ നശാഉ എന്നതിനെ ഉച്ചരിക്കണം. മുമ്പ് നമ്മൾ മദ് മുത്തസിലും മുഫസിലുമൊക്കെ പറയുന്ന സമയത്ത് എത്ര ഹറക്കത്ത് ഉച്ചരിക്കണം എന്ന് കൂടി പറയണം, അത് പറയാതെ പോകരുത് എന്ന് ഹൃദയവസന്തത്തിൻ്റെ ചില ഫീഡ്ബാക്കുകളിലൂടെ പല ശ്രോതാക്കളും ആവശ്യപ്പെട്ടതായി പീസ് റേഡിയോ ടീമിൽ നിന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ അല്ല, ആളുകൾ അത്ര സൂക്ഷ്മമായി ഈ ഹൃദയവസന്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്, ആറ് ഹറക്കത്തോളം നീട്ടി ഓതണം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ്സിറാത്ത് ഫഅന്നാ യുബ്സിറൂൻ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. തൊട്ടടുത്ത ആയത്തും വലൗ നശാഉ എന്ന് പറഞ്ഞു തന്നെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ നിയമം നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കാം. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ കുറ്റവാളികളെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നു. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നു.

0: വെങ്കിൽ. ലൗ എന്ന വാക്കിന് അറബിയിൽ അർത്ഥം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ. ലൗ നശാഉ, ഷാ യശാഉ എന്നതാണ് നശാഉ. മാഷാ അല്ലാ, ഇൻ ഷാ അല്ലാ എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള ഉദ്ദേശിക്കുക എന്ന വാക്ക്. വലവു നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു പറയണം അല്ല, തൊമസ്ന തുടച്ചു നീക്കുമായിരുന്നു. അല അയുനിഹിം, അയുൻ അയിനുൻ, അയിന് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം കണ്ണ് എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അയുൻ. അല അയുനിഹിം, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു, കണ്ണുകൾ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഫസ്തബഖു സിറാത്ത്, അങ്ങനെ അവർ വഴിയിലേക്ക് മുൻകടക്കും, വഴികളിലേക്ക് പ്രവേശിക്കും. ഫ അന്ന യുബസിറൂൻ, പക്ഷേ എങ്ങനെയാണവർക്ക് കണ്ണു കാണുക. അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്ത് പലവിധ കുറ്റകൃത്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ താക്കീത്, കുറ്റവാളികളെ, അവിശ്വാസികളെ, നന്ദികേട് കാണിക്കുന്നവരെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുന്നത് കാഴ്ചശക്തിയുള്ള കണ്ണ് അള്ളാഹു നൽകിയത് എന്നതുകൊണ്ടാണ്. കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് കേൾവിശക്തി എന്ന മഹാ അനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതുകൊണ്ടാണ്. സംസാരങ്ങളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളും സംസാരങ്ങളും കടന്നു വരുന്നത് അള്ളാഹു നൽകിയ സംസാരശേഷി എന്ന് പറയുന്ന വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കൈകാലുകൾ മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന അവൻ്റെ സവിശേഷ ബുദ്ധി, അതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണില്ലായിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാതില്ലായിരുന്നുവെങ്കിൽ കാതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നാവും ചുണ്ടുകളും അഥവാ സംസാരശേഷി ഇല്ലായിരുന്നുവെങ്കിൽ സംസാരത്തിൽ വാക്കുകൾ കൊണ്ട് അബദ്ധങ്ങൾ പറയാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവനക്ക് കഴിയുമായിരുന്നില്ല. ബുദ്ധിശക്തി അള്ളാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനും തിന്മകൾ ചെയ്യാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ്, ലൗ നശാഉ ലതമസ്ന അലാ അയുനിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ നാം തുടച്ചു നീക്കും, പിന്നീട് അവർ ഒരു വഴിയിലേക്കു കടന്നാൽ എങ്ങനെയാണവർക്ക് നടക്കാൻ സാധിക്കുക. ഒരു നിമിഷം മതി അള്ളാഹുവിന് കാഴ്ചയില്ലായ്മ ചെയ്യാൻ. കാഴ്ചയില്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചിരുന്നതെങ്കിലോ, കേൾവിയില്ലാത്തവനായിട്ടാണ് മനുഷ്യൻ ജനിച്ചിരുന്നതെങ്കിലോ, സവിശേഷ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയായിട്ടാണ് അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിരുന്നത് എങ്കിലോ, മിണ്ടാൻ കഴിയാത്ത മൂഹനായിട്ടാണ് അവനെ അള്ളാഹു സൃഷ്ടിച്ചിരുന്നതെങ്കിലോ, ഒരിക്കലും അവൻക്ക് ഈ അഹങ്കാരത്തിനും അഹന്തയ്ക്കും റബ്ബിനെ ധിക്കരിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്കും നന്ദികേടിനും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വലൗ നശാ ഉല തോമസ്ന അലാ അയുനിഹിം ഫസ്തബഖു സിറാത ഫഅന്ന യുബ്സിറു, നാം വിചാരിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ തുടച്ചു നീക്കും, പിന്നെങ്ങനെയാണ് അവർക്ക് കണ്ണു കാണാൻ സാധിക്കുക, പിന്നെന്തു പ്രവർത്തനമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. അല്ലെ, അതോടുകൂടി അവൻ്റെ എല്ലാ ധിക്കാരവും എല്ലാ നന്ദികേടും അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അടുത്ത ആയത്തിലേക്ക് നോക്കൂ. വലവു നശാഉ, അള്ളാഹു വീണ്ടും പറയാണ്, അള്ളാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഹ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുമായിരുന്നു. അലാ മകാനത്തിഹിം, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അവർ നിൽക്കുന്ന സ്ഥലത്തു വെച്ച്, ലമസഹ്ന, അവർക്ക് നാം രൂപമാറ്റം വരുത്തും. ഫമസ്തതാഉ ഇസ്തതാഅ യസ്തതീഉ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക, കഴിയുക. പിന്നീട് അവർക്ക് സാധിക്കുകയില്ല, മുദിയൻ മുന്നോട്ട് സഞ്ചരിക്കാൻ, വലയർജിഉൻ പിന്നോട്ട് മടങ്ങാനും. അഥവാ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുഫ്ര് ചെയ്ത് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നിൽക്കുന്നിടത്തു വെച്ചവരുടെ രൂപമാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നീട് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനോ പിന്നോട്ട് നീങ്ങാനോ സാധിക്കുകയില്ല. ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പൂർവികരായ മുഫസ്സിറുകൾ പറയുന്നത്, രൂപമാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ശിക്ഷയുടെ ഭാഗമായി പല വിധത്തിലുള്ള ശിക്ഷകളും പല ആളുകൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ലജഅൽനാഹും ഹിജാറ, അവരെ നാം കല്ലുകളാക്കി മാറ്റും. റബ്ബിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ അല്ലാഹുവിനെ അവരെ പ്രതിമകളാക്കി മാറ്റാം. കല്ലുകളായി മാറിയാൽ പിന്നെങ്ങനെയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുക? ഒരു മില്ലിമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാനോ അത്ര തന്നെ ദൂരം പിന്നോട്ടൊന്ന് അനങ്ങാനോ സാധിക്കാതെ അവിടെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കേണ്ടി വരും. അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത്ര ദുർബലന്മാരാണ് മനുഷ്യർ. ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയ ഈ നിലക്കുള്ള ശിക്ഷാ നടപടികൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല വിഭാഗങ്ങളെ എങ്ങനെയാണ് കുറ്റവാളികളെ അള്ളാഹു കൈകാര്യം ചെയ്തതെന്ന്. വഫി മൂസ ഇദ് അർസൽനാഹു ഇലാ ഫിർഔന ബിസുൽത്താനിൻ മുബീൻ, മൂസ നബിയെ അള്ളാഹു ഫിർഔന്റെ അടുത്തേക്ക് കൃത്യമായ വ്യക്തമായ രേഖകളുമായി പറഞ്ഞയച്ചു. ഫതവല്ല ബിറുക്നിഹി വഖാല സാഹിറുൻ ഔ മജ്നൂൻ, എന്നിട്ട് അവൻ പറഞ്ഞത്, അവൻ എന്താണ് ഫിറൌൻ ചെയ്തത്, തിരിഞ്ഞു അദ്ദേഹവും ഫിറൌനും ഫിറൌന്റെ പരിവാരങ്ങളും. എന്നിട്ട് മൂസാ നബിയെ മാരണക്കാരനെന്നും ഭ്രാന്തനെന്നും ആക്ഷേപിച്ചു. ഫഅഖദ്നാഹു വജുനൂദഹു വനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം, അള്ളാഹു പറയാണ്, അവനെ നാം പിടികൂടി, അവൻ്റെ സൈന്യത്തെയും പിടികൂടി, എന്നിട്ടവനെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. അവനാക്ഷേപിക്കപ്പെട്ടവനായിരുന്നു. അപ്പോൾ കുറ്റം ചെയ്ത് റബ്ബിന് നന്ദികേട് കാണിച്ച് ജീവിച്ചിരുന്ന ചിലരെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ്. കടലിൽ മുക്കിത്താഴ്ത്തി നോഹ നബിയുടെ ജനതയെ. വഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം, ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ, വലിയ ശരീരമുണ്ടായ ആചാരവാഹുക്കളായിരുന്ന, ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ലോകത്തവരെപ്പോലെ ഒരു ജനവിഭാഗം പിന്നീട് സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആദുകാർ, ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം മാ തദറു മിൻ ശൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം, ഒരു കാറ്റടിച്ചു, ആറേഴു ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായി നിരന്തരമായി നിലനിൽക്കുന്ന കാറ്റ്, ആ കാറ്റിൽ അവർ നിലംപതിച്ചു. കഅന്നഹും മഅജാസു നഖ്ലിൻ മുൻഖഇർ, എങ്ങനെയാണ് ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നതുപോലെ അവർ നിലംപതിച്ചു. വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ ഫഅതൗ അൻ അംരി റബ്ബിഹിം ഫഅഖദതുഹും സ്വാഇഖ, സമൂദുകാരോട് അള്ളാഹു പറഞ്ഞൊരു നിശ്ചിത അവധി വരെ നിങ്ങൾ ആസ്വദിക്കുക. അവരുടെ സമയമെത്തിയപ്പോൾ ഒരു വലിയ ശബ്ദമാണുണ്ടായത്, ഒരു ഘോര അട്ടഹാസം. അവർ നിലംപതിച്ചു കളഞ്ഞു. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് അല്ലാഹു എടുത്തു പറയുന്നു, ജഅൽനാ ആലിയഹ സ്വാഫിലഹ, ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടു, അവരെ ഭൂമി ഇങ്ങോട്ട് തിരിച്ചു മറിച്ചങ്ങോട്ട് ഇട്ടു. അംസർനാ അലൈഹിം, അവരുടെ മേൽ മഴ പെയ്തു, കല്ലുമഴ പെയ്യിപ്പിച്ചു. ആ അധ്യായം അവിടെ അടച്ചു. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾക്ക് വിവിധ പരീക്ഷണങ്ങളും വിവിധ ശിക്ഷകളും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുമുള്ളത്. അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിൻ്റെ നിയമങ്ങളിൽ കുതന്ത്രം കാണിച്ച് മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞ സബ്ബത്തിൻ്റെ ദിവസം മത്സ്യബന്ധനത്തിന് കുതന്ത്രമൊരുക്കിയ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചതെങ്ങനെയായിരുന്നു? കൂനു ഖിറദതൻ ഖാസിരീൻ, അവരെ രൂപമാറ്റം വരുത്തി കുരങ്ങന്മാരാക്കി തീർക്കുകയാണ് ചെയ്തത്. പല ആളുകളെയും അവർക്ക് രൂപമാറ്റം വരുത്തുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ തലയിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പേൻ എന്നു പറയുന്ന ചെറു ജീവികളെ ഉപയോഗിച്ച് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു നടത്തിയ ഫിർഔന്റെ ജനതയുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങളെ, ജറാദുകൾ ഉപയോഗിച്ചുകൊണ്ട്, വെട്ടുകിളികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, തവളകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, രക്തം കൊണ്ട് അള്ളാഹു നടത്തിയ പരീക്ഷണങ്ങളെ ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റു ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം എന്നു തന്നെയാണ് ഈ ആയത്തിലൂടെ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഓരോ ആളുകളെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരിച്ചിരുന്നുവെങ്കിൽ തെറ്റു ചെയ്യുന്നവരെ അവർ നിൽക്കുന്നിടത്ത് അവിടെ വെച്ച് അവരുടെ രൂപമാറ്റം അവരെ കല്ലുകളാക്കി മാറ്റിയാൽ പിന്നീട് അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാനോ ഒരടി പിന്നോട്ട് വെക്കാനോ സാധിക്കാത്ത വിധം അവരെ നിശ്ചലരാക്കി നിർത്തുവാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അള്ളാഹുവിനതിന് കഴിയും. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് നന്മ ചെയ്തു ജീവിച്ചോളൂ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നുപോകാം. വലൗനശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, തോമസ് തുടച്ചു നീക്കുക, തുടച്ചു മാറ്റുമായിരുന്നു. അലാ അഅ്യുനിഹിം, അഅ്യുൻ ജമാ അഅ്യുൻ, അഅ്യുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅ്യുൻ, കണ്ണുകൾ. അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റും, പിന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഫസ്തബഖുസ്സിറാത്ത്, പിന്നീട് അവരൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ ഫഅന്നാ യുബ്സിറൂൻ, എങ്ങനെയാണ് അവർക്ക് കണ്ണ് കാണുക. വലൗനശാഉ ലമസഖ്നാഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുക തന്നെ ചെയ്യുമായിരുന്നു. അല മകാനത്തിഹിം, അവർ നിൽക്കുന്ന സ്ഥാനത്ത്. ഫമസ്തത്വാഉ, പിന്നീട് അവർക്ക് സാധിക്കുകയില്ല. മുദിയ്യൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ. വലയർജിഉൻ, പിന്നോട്ട് നടക്കാനും. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതു നിലക്കും നമ്മെ ബാധിക്കുവാൻ അത് കാരണമായിത്തീരും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ മറിച്ചും ആലോചിക്കുക, ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും അബദ്ധങ്ങൾ ഇനിയും തൗബ ചെയ്യാൻ ബാക്കിയായി നിലനിൽക്കുന്നുണ്ടോ, അതായിരിക്കുമോ ഞാൻ ഇത്തരം ഒരു പരീക്ഷണത്തിൽ അകപ്പെടാനുള്ള കാരണം എന്ന് തിരിച്ചും ചിന്തിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹൃദയവസന്തത്തിലൂടെ, പല അധ്യായങ്ങളുടെ പല ആയത്തുകളിലൂടെ അത് നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ കേൾവിയും പഠനവും ഒക്കെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒരു തവണ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. വലൗനശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ്സിറാത്ത് فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون.
1: അള്ളാഹു അവൻ്റെ കലാം കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തു യാസീൻ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം.

പാരായണ നിയമങ്ങൾ, തജ്വീദ് പഠനം, സാമ്പ്രദായികമായ ഖുർആൻ പാരായണ പഠന രീതികളിലുള്ള സാങ്കേതികതയും മടുപ്പും ഒഴിവാക്കി ആസ്വാദ്യകരമായ രീതിയിലുള്ള പഠനരീതി. ഖുർആൻ പഠനം ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പ്രോഗ്രാം തജ്വീദ് പഠനം. അവതരണം ഹാഫിസ് അസ്ലം കുവൈത്ത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 5 മണിക്കും രാത്രി 7:45.

കൗമാരത്തിന് ധാർമ്മികതയുടെ കരുതലുമായി ടീൻസ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ മതപഠനം ലഭിക്കാതിരിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തവർക്ക് ഇസ്ലാമിക ദർശനം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള അവസരം. ടീൻസ് ടൈം ശനി ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കും രാത്രി 11:15-നും ഞായർ രാവിലെ 10:30-ന്.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിവിക്കിസ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, ആവേശപൂർവ്വം പങ്കെടുത്ത ഖുർആൻ ടെലിവിക്കിസിൻ്റെ പ്രക്ഷേപണം അവതരിപ്പിക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പതിവ് പോലെ കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാമായ ഖുർആൻ ടെലിക്വിസിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കും താൽപ്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എല്ലാവിധ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മുടെ ടെലിക്വിസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്ന് ആദ്യമായി സംസാരിക്കാനെത്തുന്നത് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
5: ഫാത്തിമ ഫർഹ.
4: ഫാത്തിമ
5: ഫർഹ.
4: ഫർഹ, മാഷാല്ലാ, നല്ല പേരാണ്. ഫാത്തിമ ഫർഹ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലോ? എവിടെ
5: പഠിക്കണേ?
4: എവിടെ? കുവൈത്തിലാണ്. ആ ഓക്കെ. ഇവിടെ നാട്ടിലെവിടെയാണ് സ്ഥലം?
5: മംഗലാപുരം.
4: ഓക്കെ, മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? ഏത് മദ്രസയിലാണ് പഠിക്കണേ? ഇസ്ലാഹി മദ്രസ അല്ലേ, കുവൈത്തിലല്ലേ. ഓക്കെ, പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, മാഷാല്ലാ. ഏത് പ്രോഗ്രാമാണ് മോള് കൂടുതലായി ഇഷ്ടമായിട്ട് കേൾക്കാറുള്ളത്? ഏതോ ആ ടെലികിസ കേൾക്കാറുള്ളത്? മാഷാല്ലാ, കുട്ടികൾക്കുള്ള വേറെയും പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. പിന്നെ സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക്, പൂമരത്തണലിൽ കുട്ടികൾക്ക് പാട്ടും കഥകളൊക്കെ ആയിട്ടുള്ള പൂമരത്തണലിൽ നിന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ഉണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പൊ എല്ലാം നല്ല പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ട്. ആ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കണല്ലേ. ഓക്കെ, നന്നായി പഠിക്കുവോ? നല്ല മാർക്കൊക്കെ ഉണ്ടോ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിലൊക്കെ? നല്ല മാർക്കുണ്ട്. ഓക്കെ, മാഷാല്ലാ. ടെലികിസിലൊക്കെ ആദ്യമായിട്ടാ വിളിക്കുന്നേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അവസാനം ഏതോ കിട്ടിയിരുന്നു അല്ലേ. ഓക്കെ, മാഷാല്ലാ. അപ്പൊ എല്ലാ പ്രാവശ്യം വിളിക്കുമ്പോ തന്നെ പിന്നെ മോൾക്ക് പ്രൈസ് കിട്ടാറുണ്ടല്ലേ? ഓ, കൈ കിട്ടില്ല. ഇൻഷാല്ലാ അത് കിട്ടും. ഓക്കെ, എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കല്ലേ. റെഡിയാണോ? അവസാനത്തെ ജുസ്ഇൽ നിന്ന് മൂന്ന് ചോദ്യമാണ്. ഫസ്റ്റ് ചോദ്യം തുടങ്ങാം. ഇപ്രാവശ്യം പ്രൈസ് കിട്ടുമോ? ഇൻഷാല്ലാ നമുക്ക് നോക്കാം അല്ലേ. എന്നാ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാം, അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ മോള്. ഓക്കെ.

ഫാത്തിമ ഫർഹ കേൾക്കണില്ലല്ലോ. സൂറത്തുൽ ഒരായത്ത് ഓതി, ഒരായത്തും കൂടി ഓതാട്ടോ. ആ രണ്ടായത്തെ ഓതുള്ളൂ, അതിൽ കൂടുതൽ

0: ഏതോ? സൂറത്തുൽ ഫജ്ർ. മാഷാല്ലാ. അപ്പൊ മോൾക്ക് രണ്ടായത്ത് ഓതണ്ട ആവശ്യം വന്നില്ല, ഒരായത്തിൽ തന്നെ കിട്ടി അല്ലേ? ആ മാഷാല്ലാ. ഇപ്പൊ ഖുർആനൊക്കെ നന്നായി ഓതുന്ന, പഠിക്കുന്ന, ശ്രദ്ധിക്കുന്ന കുട്ടിയാണല്ലേ? ഖുർആനൊക്കെ എവിടുന്ന പഠിക്കണേ? ഉസ്താദ് വീട്ടിൽ വന്ന് പഠിപ്പിക്കലല്ലേ? ഓക്കെ. എന്നിട്ട് ഏതുവരെ പഠിച്ചു ഇപ്പോ? സൂറത്തുൻ നബഅ് കഴിഞ്ഞു. ഓ, മൂന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള അപ്പോഴേക്ക് സൂറത്തുൻ നബഅ് കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ? ഓക്കെ, മാഷാല്ലാ, നല്ല കുട്ടിയാണ്. അപ്പൊ അപ്പോ മോളത്തെ രണ്ടാമത്തെ ചോദ്യം റെഡിയാണോ? ഓക്കെ. ഇനി ഞാൻ ആയത്ത് ഓതാ. അതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോൾ ഓതണം. ഫർഹമോൾ, ഞാൻ ഓതുന്നതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്താണ് ഓതണ്ട് കേട്ടോ. ആ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. ഓക്കെ ഓക്കെ ഓക്കെ മാഷാല്ലാ. ഫർഹമോളെ, ഉത്തരം ശരിയാണ് കേട്ടോ. വളരെ നന്നായിട്ട് പഠിക്കണുണ്ടല്ലോ. മുകളിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓതണു. അപ്പോ എല്ലാ എല്ലാ സൂറത്തും ഇനിയിപ്പോ മുകൾക്ക് അങ്ങോട്ട് ചോദിക്കാല്ലേ? വേണ്ടേ, താഴത്തേക്ക് മതിയല്ലേ. ഇപ്പൊ ഓതിയ സൂറത്ത് ഏതാണ്? സൂറത്ത് താരിഖ്. മാഷാല്ലാ. അത് എത്രാമത്തെ സൂറത്താണെന്നറിയോ? സൂറത്ത് എത്രാമത്തെയാണെന്നറിയോ? അത് നോക്കിയിട്ടില്ല അല്ലേ. ഫർഹമോൾ, ഫർഹമോള് പോയോ? കേട്ടില്ലേ, അത് എത്രാമത്തെ സൂറത്താണെന്നറിയോന്ന്. എത്രാമത്തെയാണ്? 86. 86. ശരിയാണോ? ശരിയാണോ? മാഷാല്ലാ. എവിടുന്ന പഠിച്ചേ? സൂറത്തിന്റെ നമ്പർ പഠിക്കുന്നുണ്ടല്ലേ. ആ അപ്പോ ഞാൻ സൂറത്തുൻ നബഇന്റെ താഴെയുള്ള സൂറത്തുകളൊക്കെ അങ്ങനെ പറയോ? എന്നാ സൂറത്തുൻ നബഇ എത്രാമത്തെ അധ്യായം? സൂറത്തുൻ നബഇ എത്രാമത്തെ സൂറത്ത്? അത് മൂന്നാമത്തെ ചോദ്യം അല്ല കേട്ടോ, ചോദ്യം നമ്മൾ വരുന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ചോദിക്കാണ്. സൂറത്തുൻ നബഇ എത്രാമത്തെ അധ്യായമാണ്? 78. മാഷാല്ലാ, ശരിയാണ്, ഉത്തരം ശരിയാണ്. അപ്പോ ഒന്നുകൂടി ചോദിക്കട്ടെ? വേണ്ട, മോൾക്ക് അറിയണുണ്ടല്ലോ. അപ്പൊ ഇനി ചോദിച്ചാലും കുഴപ്പമില്ലല്ലോ. ഒന്ന് ചോദിച്ചാ മതിയെന്നോ? ആ എന്നാ ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ. ഓക്കെ, ഇനി ചോദിക്കണ എളുപ്പമാണ് കേട്ടോ, സിമ്പിളാണ്. ഇനി ഞാൻ ഒരു ആയത്ത് ഓതാ, അതിന്റെ ബാക്കി മോൾ ഓതിയാ മതി. ഓക്കെ. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ
1: كِرَامًا كَاتِبِينَ كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ وَإِنَّ الْفُجَّارَ لَفِي سِجِّينٍ
0: جَحِيمٌ. أوكي ما شاء الله. ഉത്തരം ശരിയാണ്. അപ്പൊ മൂന്ന് ചോദ്യവും ഉത്തരങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇപ്പൊ ഇപ്പൊ ഓതിയ സൂറത്ത് ഏതാണ്? ഇൻഫിത്തോർ. മാഷാല്ലാ. അപ്പൊ മോള് എല്ലാ സൂറത്ത് ഇനിയിപ്പോ പഠിച്ച സൂറത്തുകളൊക്കെ താഴത്തെ ഭാഗം ഓതാൻ പറഞ്ഞാലും മുകളിലുള്ള ഭാഗം ഓതാൻ പറഞ്ഞാലൊക്കെ മോള് ഓതും അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇതുപോലെ ഇനി ഖുർആനിലെ എല്ലാ സൂറത്തുകളും പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഇനിയും പിന്നെ ടെലിഗിസിലേക്ക് വിളിക്കണം. ഇതുപോലെ നന്നായി എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ഓക്കെ. പിന്നെ മോൾക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല, പാട്ട് പാടാനൊക്കെ അറിയട്ടോ. പക്ഷെ ഇപ്പൊ ഇല്ലാന്ന് പറയാണ്, എങ്ങനെ ഇപ്പോ ഇത് ഇങ്ങനെ പാടുക എന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കണല്ലേ. ചെറിയൊരു രണ്ടു വരി പാട്ടൊക്കെ അറിയും, പാട്ടുകളൊക്കെ അറിയും, രണ്ടുപേരെ ഇപ്പൊ പാടുള്ളൂ. ആ ഓക്കെ, എന്നാ ഫർഹമോള് നല്ല ഉഷാറില് രണ്ടു വരി പാട്ട് പാടിക്കാം, എല്ലാരും കേൾക്കട്ടെ.
1: നാലാമത്തത് നോമ്പ് നോക്കുന്ന,
0: അഞ്ചാമത്തത്. അപ്പൊ ഇസ്ലാം കാര്യം അഞ്ചും ഒരു പാട്ടിലൂടെ മോള് നന്നായി എല്ലാവരെയും കേൾപ്പിച്ചു. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? പാട്ട് വേണ്ട, ആറെണ്ണം. മാഷാല്ലാ. അപ്പൊ മോള് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും മാതൃകയായിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് അല്ലേ? ആ ഇൻഷാല്ലാ, നല്ല കുട്ടിയായിട്ട് എന്നും ഇങ്ങനെ നന്നായി പഠിച്ച് എല്ലാത്തിലും പ്രൈസ് വാങ്ങണം കേട്ടോ. ആ വളരെ സന്തോഷമായി മോള് പാട്ടുപാടി ഉത്തരം ഉത്തരം ചോദിച്ചതിനൊക്കെ കിട്ടി, സമ്മാനം കിട്ടും. ഇൻഷാല്ലാ ഇനിയും ടെലികിസിലേക്ക് വിളിക്കണം. അള്ളാഹു എല്ലാ നിലക്കും നന്നായി പഠിക്കാനും എല്ലാത്തിലും ഉയർച്ചയും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മംഗലാപുരത്തു നിന്നും ഫാത്തിമ ഫർഹ എന്ന കൊച്ചു കൂട്ടുകാരിയായിരുന്നു നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഫാത്തിമ ഫർഹ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കെല്ലാം പ്രചോദനമായി ഫാത്തിമ ഫർഹ സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. അള്ളാഹു നല്ല നിലക്ക് ഖുർആൻ പഠിക്കാൻ ഫാത്തിമ ഫർഹക്കും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മോടൊപ്പം ചേരുന്ന അടുത്ത നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: റിദ്വാൻ.
0: റിദ്വാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: രണ്ടില്.
0: എവിടെ സ്ഥലം?
2: ചാവക്കാട്.
0: ചാവക്കാട് എവിടെയാണ്?
2: ഒരുമനയൂർ.
0: ഓക്കെ. മദ്രസ പഠിക്കണ്ടോ? ഏത് മദ്രസരാ?
2: ഫർവാനി.
0: ഏത്?
2: ഫർവാനിയ
0: മദ്രസ യു കെ ജി. ഓക്കെ.
2: കുവൈത്തിലാ?
0: കുവൈത്തിലാണ് അല്ലേ. ഇപ്പൊ നാട്ടിലില്ല? ഇപ്പൊ നാട്ടിലാണ്. മദ്രസ പഠിച്ചിരുന്ന കുവൈത്തിൽ അല്ലേ. ഇപ്പൊ ലീവിന് വന്നതാ? ഓക്കെ. ഇനി എന്നാ തിരിച്ചു പോവാ?
2: ഓഗസ്റ്റ് ലാസ്റ്റില്.
0: ആ ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിക്ക? ശരി. പിന്നെ സ്കൂൾ എത്ര ക്ലാസ്സിലാ പഠിക്കണേ?
2: രണ്ടില്.
0: മദ്രസയിലും രണ്ടില് അല്ലേ. യു കെ ജി. ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളു?
2: എന്റെ ഉമ്മന്റെ ഇക്കാക്ക, എന്റെ ഗ്രാൻഡ് മദർ, ഞാൻ.
0: ഓക്കെ. അവിടെ മദ്രസ
2: ഉപ്പാക്ക് ലീവ് ഇട്ടിട്ടില്ല, സാധാരണ വരാ.
0: ഉപ്പാക്ക് ലീവ് ഇട്ടില്ല, ബാക്കി എല്ലാരും വന്നിട്ടുണ്ടല്ലേ. ഉപ്പാക്ക് എന്താ ജോലി?
2: ലുലുവിലെ വർക്കാണ്.
0: ആ ലുലു.
2: പ്രോജക്ട് മാനേജർ.
0: പ്രോജക്ട് മാനേജർ. ഓക്കെ ശരി. ഇനി എന്നാ പോവാ?
2: ഓഗസ്റ്റ്.
0: ഓഗസ്റ്റില്. ഓക്കെ. എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കല്ലേ. അവസാനത്തെ ജുസ് അമ്മ ജുസ് എന്ന് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, മോനിക്കറിയായിരിക്കും. ഇതുവാൻ, അവസാനത്തെ ജുസ്ഇൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാം, മോൻ അത് ഏത് സൂറത്തിലാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. أعوذ بالله من الشيطان الرجيم فأما من طغى باكرايت مودي ودنا
2: نازعات
0: نازعات ما شاء الله نازعات ഉത്തരം ശരിയാ?
2: ആണ്.
0: ശരിയാണല്ലേ? ആ, അപ്പൊ ഉത്തരം ശരിയാണ്. ഖുർആൻ ഹൈഫുള് മദ്രസയിൽ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ടോ?
2: ഇല്ല.
0: പിന്നെ എങ്ങനെ മോൻ ഹിഫ്ല് പഠിക്കണേ?
2: ഹിഫ്ല് ഉണ്ട്.
0: ഉണ്ടല്ലേ? പിന്നെ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? മുമ്പ് കേൾക്കാറുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ?
2: മാത്രം കേൾക്കും.
0: അപ്പൊ മോ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ. ഉമ്മ കേൾക്കാം, ഉമ്മാക്ക്, പിന്നെ വലിയ ആൾക്കാർക്കുള്ള പ്രോഗ്രാം അല്ലേ കേൾക്കാം. കുട്ടികൾക്ക് പൂമരത്തണൽ എന്ന് പറഞ്ഞ പാട്ടും കഥയും ഇതൊക്കെ പറയുന്ന നല്ല രസമുള്ള പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ.
2: പൂമരത്തണൽ
0: അത് അവസാനം കേൾക്കല്ലേ. പൂമരത്തണൽ, സ്റ്റാർ ക്വസ്റ്റ്, അതുപോലെ ഈ മദ്രസ, ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. ആ മോനെ കേൾക്കണുണ്ടോ? ആ അങ്ങനത്തെ നല്ല പ്രോഗ്രാമുകളൊക്കെ കേൾക്കണം കേട്ടോ. ഉമ്മാനത്ത് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ വെച്ചേരാൻ പറയണം കേട്ടോ. ആ നല്ല രസമുള്ള പാട്ടും കഥയും പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ
2: ഉണ്ടാവും.
0: ഓക്കെ, എന്നാ രണ്ടാമത് ചോദിച്ചോക്കട്ടെ. ഇനി ഞാനൊരായത്ത് ഓതാ, അതിന്റെ ബാക്കി മോൻ ഓതിയാ മതി. ഓക്കെ. بِأَيِّ ذَنْبٍ قُتِلَتْ
2: അറിയില്ല.
0: അറിയില്ല? ആ സുഹൃത്ത് പഠിച്ചിട്ടില്ല അല്ലേ. എന്നാ ബാക്കിയൊരായത്തും കൂടി ഓതി നോക്കാം, മോന് ചിലപ്പോ കിട്ടിയാലോ. ഏത് തീന് വരെ ഉള്ളു അല്ലേ. ആ ഓക്കെ, മോന് എന്നാ അടുത്ത പ്രാവശ്യേ കുറച്ചുകൂടി നന്നായി പഠിച്ച് പിന്നെ സുഹൃത്തുക്കളൊക്കെ പഠിച്ച് ഉഷാറായിട്ട് ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
0: ചാവക്കാട് ഒരുമനയൂരിലെ രണ്ടാം ക്ലാസ്സുകാരൻ റിദ്വാൻ എന്ന കൂട്ടുകാരനായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്. റിദ്വാൻ നന്നായി ഖുർആൻ പഠിക്കുന്ന നല്ല കുട്ടിയാണ്. എല്ലാവർക്കും സംഭവിക്കുന്നതുപോലെ പീസ് റേഡിയോ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ പെട്ടെന്ന് മോനിക്ക് കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അടുത്ത എപ്പിസോഡുകളിൽ പീസ് റേഡിയോയിലേക്ക് വിളിക്കണം, സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമ്മുടെ കൂട്ടുകാർ ടെലിഗിസിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇനിയും കൂട്ടുകാർ വിളിക്കാത്തവർ, കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ പ്രയാസം എൻ്റെ എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കുന്നുണ്ടാകും. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വരും എപ്പിസോഡുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അവസരം ലഭിക്കുമ്പോൾ ഇൻഷാ അല്ലാ പങ്കെടുക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു അവസരം സമയം അവസാനിച്ചതുകൊണ്ട് തന്നെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ജസാകല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിവിക്കിസ് ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അഹമ്മദ് അബു ആയിച്ച.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹീമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ചാ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ് ആണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീന് ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ. അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

ഈസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരം. സുദീർഘമായ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് അഹ്മദ് അൽ അജ്മയുടെ ശബ്ദമാണ്. പാരായണം നിർവഹിക്കപ്പെടുന്ന സൂറത്തുകൾ സൂറത്തു റഅദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജ്ർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: وليذكر أولو الألباب.
1: بسم الله الرحمن الرحيم.

قال لم أكن لأسجد لبشر خلقته من صلصال من حمإ مسنون قال فاخرج

0: فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു റഅദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജ്ർ എന്നീ അധ്യായങ്ങളെ മധുരതരമായ രൂപത്തിൽ പാരായണം നിർവഹിച്ചത് ഖാരി അഹമ്മദ് അൽ അജ്മി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം, 65 വചനത്തിലും 5 60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ഷൂറ, വചനം 1-8.
2: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദ്റക, നിന്റെ നെഞ്ച്, ഹൃദയം.
3: അലം നശ്രഹ് ലക സ്വദ്റക.
2: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
4: വചനം 2.
2: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
3: വവദഅന അൻക വിസ്റക,
2: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
4: വചനം 3.
2: അല്ലദി അൻഖദ, ഒടിച്ചുകളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ.
3: അല്ലദി അൻഖദ ലഹ്റക്,
2: അതെ, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞതായ ആ ഭാരം.
4: വചനം 4.
2: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
3: വറഫഅനാ ലക ദിക്റക,
2: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
5: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിസ്റഹിലി സ്വാദിരി, റബ്ബേ, എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാവിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തുനിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അള്ളാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടിപ്പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുമ്മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞുപോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
4: വചനം 5.
2: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടിയുണ്ട്, പ്രയാസത്തിൻ്റെ ഒപ്പം ഉണ്ട്, യുസ്റ, ഒരു സൗകര്യം, എളുപ്പം.
3: ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ,
2: അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
4: വചനം 6.
2: ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്റാ, ഒരു സൗകര്യം.
3: ഇന്ന മഅൽ ഉസ്രി യുസ്റാ,
2: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
5: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസുർ ആകട്ടെ രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം: ഇദസ്തമലത് അലല്യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാ ലിഇൻകിഷാഫിൽ ദുർരി വജ്ഹ വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിം മിൻക ഔസുൻ يَمُنُّ بِهِ اللَّطِيفُ الْمُسْتَجِيبُ وَكُلُّ الْحَادِثَاتِ إِذَا تَنَاهَتْ فَمَوْصُولٌ بِهِ الْفَرَجُ الْقَرِيبُ സാരം, ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
4: വചനം 7.
2: ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവു കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
3: ഫഇദാ ഫറഗ്ത ഫൻസബ്,
2: ആകയാൽ നിനക്ക് ഒഴിവു കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
4: വചനം 8.
2: വഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്, ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക.
3: വഇലാ റബ്ബിക ഫർഗബ്,
2: നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
5: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ

0: പ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി സല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമദി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹതൻ ലി മിൻ കുല്ലി ശർ. സാരം. അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്ന നർഗബു ഇലൈക വ നദഊക ബിദുആഇ നബിയിക അല്ലാഹുമ്മ വലക്കൽ ഹംദു വൽ മിന്നതു വൽ ഫളൽ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ഷോറ വചനം 1 മുതൽ 8 വരെ.
2: തഫ്സീർ സഅദിക്ക് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീറു സഅദി വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറ അസർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബാഅ്ദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസർ, അൽ അസർ എന്ന സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്. 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ ഒരു അധ്യായമാണെങ്കിലും വളരെ വിപുലമായ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ സൂറത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഈ സൂറത്തുൽ അസറിൻ്റെ പാരായണം നമുക്ക് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മനോഹരമായ രൂപത്തിൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അറിയാത്തവർ കൃത്യമായും അത് എഴുതിയെടുക്കുകയും അത് പഠിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളുടെ

0: അർത്ഥം, ആയത്തുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ചവർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിൽ ഹഖ്, യഥാർത്ഥത്തെ, സത്യത്തെ, ന്യായത്തെ അഥവാ കടമയെ വേണ്ടതിനെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്തവരും എന്നർത്ഥം. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിസ്സബർ, ക്ഷമ അഥവാ സഹനം കൊണ്ട്. ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ, ഈ ഓരോ ആയത്തിൻ്റെയും മുഴുവനായുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അത് മനസ്സിലാക്കുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥങ്ങളിലേക്ക്.
1: കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ.
0: വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ ആസ്ർ, അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി അതിന് തഫ്സീർ സഅദിയിൽ വന്ന വിശദീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിൽ വന്ന ഈ സൂറത്തിൻ്റെ മലയാള വിശദീകരണം അല്ലെങ്കിൽ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ ആവിഷ്കാരമാണ് നമ്മളിനി കേൾക്കുന്നത്.
2: കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദി. തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. നഷ്ടക്കാരൻ എന്നത് ലാഭിച്ചവൻ എന്നതിൻ്റെ വിപരീതമാണ്. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമ്പൂർണമായ നഷ്ടമായിരിക്കും. അതായത് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് ശാശ്വത സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശിയായി തീരുകയും ചെയ്യുക. ചിലപ്പോൾ അത് ഭാഗികമായ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ നഷ്ടത്തെ എല്ലാവരിലേക്കും ചേർത്തു പറഞ്ഞത്. അതിൽ നിന്നൊഴിവാകുന്നത് 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കുക. അറിവില്ലാതെ അത് പൂർണ്ണമാവില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് അറിവ്. സൽക്കർമ്മങ്ങൾ എന്നാൽ ഐച്ഛികവും നിർബന്ധവുമായ മനുഷ്യരോടും അല്ലാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതുമാണ്. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും സൽപ്രവർത്തനവുമാണ്. അതായത് അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുക. ക്ഷമ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിരു പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണനാക്കാനുതകുന്നതും പിന്നീടുള്ള 2 കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. 4 കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും.
0: മാഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തു അൽ ആസിറിന്റെ മുഴുവനായുള്ള പഠനം ഇപ്പോൾ തഫ്സീർ സഅദി എന്ന് പറയുന്ന പീസ് റേഡിയോ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്, മുഴുവനായിരിക്കുകയാണ്. മാഷാല്ലാ, നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉപകാരപ്പെടും എന്ന് സംശയമില്ല. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറ അസറിന്റെ വിശദീകരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: سمعنا قرآنا عجبا
5: അവിടെ ഖുറു ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ, അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക. വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഖുർആൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആൻ്റെ പാരായണ നിയമങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്ന തജ്വീദ് പഠന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വിഷയം അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഇവയെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ചില സിഫത്തുകളെ സംബന്ധിച്ച് വിപരീത ദിശയിൽ വരുന്ന സിഫത്തുകൾ, വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. വിപരീത സിഫത്തുകൾ, പരസ്പര വിരുദ്ധമായ സിഫത്തുകൾ, അത് 10 എണ്ണമാണ്. അതിൽ 4 എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാ 5, 6 അതിലെ 5-ാമത്തെയും 6-ാമത്തെയും സിഫത്തുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിഫത്തുകൾ, 2 സിഫത്തുകൾ, വിപരീത സിഫത്തുകൾ, വിശേഷണങ്ങൾ, ഇത് അക്ഷരങ്ങളുടെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏത് സമയത്ത് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ പോകുന്ന സിഫത്തുകൾ. അഥവാ അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ. അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ. ഇസ്തിഇല, ഇസ്തിഫാൽ, ഈ 2 സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്തിഇല, ഇസ്തിഫാൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അല എന്ന് പറഞ്ഞാൽ, ഉല എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അർത്ഥം, മീത എന്നാണ് അർത്ഥം. ഖുർആനിൽ തന്നെ ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗക്കാരെപ്പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഫഉലാഇക ലഹുമുദ്ദറജാത്തുൽ ഉല, അവർ തന്നെയാകുന്നു ഉന്നതമായ ഉയർന്ന പദവികളിൽ ഉള്ളത്. ഐ ഫി മൻസിലതി അർറഫീഅ, അല്ലെങ്കിൽ ഫി മനാസിലി അർറഫീഅ, യഥാർത്ഥ വിശ്വാസികൾ അവരാകുന്നു ഉന്നതമായ സ്ഥാനങ്ങളിൽ. അപ്പോൾ വൽ ഉല, ഉല എന്ന് പറഞ്ഞാൽ ഉന്നതമായ എന്നർത്ഥത്തിലാണ്. അതാണ് അൽ ഉല എന്ന കലിമത്തിൻ്റെ അർത്ഥം, ഉയർച്ച, ഔന്നിത്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അൽ ഇസ്തിഇല സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇൽമു തജ്വീദിൽ, തജ്വീദ് വിജ്ഞാന ശാഖയിൽ ഇസ്തിഇലാ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളോട് പറയുന്നത്. ഇസ്തിഇല എന്നത് തജ്വീദിൻ്റെ പഠനശാഖയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങളെ, 29 അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളെയും ഒരുപോലെയല്ല ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നമ്മൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട്, അണ്ണാക്കിലേക്ക് നാവ് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നാവ് ഉയർത്താതെ താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങൾ വ്യത്യാസം ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശീലിക്കുകയാണെങ്കിൽ, ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ അക്ഷരങ്ങളെ ഓരോന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത് ശരിക്കും നമുക്ക് കാണുവാൻ കഴിയും. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ മുകളിലേക്കുയരുന്നു. ഇതിനെയാണ് ഇസ്തിഇലാഇന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവ് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാതെ താഴേക്ക്, താഴെ മുൻപല്ലിൻ്റെ നിരയിലേക്ക് അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ശബ്ദം പോകുന്നു. വായ തുറന്നിട്ടാണ് ഉച്ചരിക്കുന്നത്. മറ്റേത് വായ നിറച്ച് ഗൗരവത്തിൽ ഖനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കും. ഇപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ ഖനപ്പിക്കുമ്പോൾ ഇവിടെ ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ നാവ് ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ പ്രത്യേകം നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ ഇസ്തിഇലാഇ എന്നതുകൊണ്ട് തജ്വീദിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തുന്ന അക്ഷരങ്ങൾക്ക് ആണ്, അല്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട് ഹുറൂഫുൽ ഇസ്തിഇലാഇന് എന്ന് ചോദിക്കുകയാണെങ്കിൽ 7 അക്ഷരങ്ങളാണ്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഖുസ്സദഅത്തിൻ ഖിൽ, ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലൂടെ ഈ 7 അക്ഷരങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പഠിതാക്കൾക്ക് ഉപകരിക്കും. ഖുസ്സദഅത്തിൻ ഖിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഖാ ഖ സാദ് ദാദ് ഐൻ ത്വാ ഖാഫ് ലാ ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള 7 അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ 7 നമ്മൾ പറഞ്ഞു. ലിദ്ദായിട്ടുള്ള സിഫത്തുകൾ 10 അപ്പോൾ അതിൽ ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന സിഫത്തിനാണ്, ഇതിൻ്റെ നേരെ വിപരീതമായ സിഫത്തിനാണ് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരത്തിന് നാവ് മുകളിലേക്ക് ഉയർത്തി വായ നിറച്ചുച്ചരിക്കുന്ന ഈ 7 അക്ഷരങ്ങളാണ് ഇസ്തിഇലാഇന്റെ സിഫത്ത്, ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എങ്കിൽ ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് പോലെ. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരം 7 ആ അക്ഷരങ്ങൾ ഖുസ്സദഅത്തിൻ ഖിൽ എന്ന ഈ 7 ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തായിട്ടുള്ള ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പോൾ ഇസ്തിഇലാഇ എന്ന് നമുക്ക് മനസ്സിലായി. ഇസ്തിഇലാഇ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഹുറൂഫുൽ ഇസ്തിഇലാഇ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അല്ല ഉയരുന്നത്, ഉയരുന്നത് നാവാണ്. ഇസ്തിഇലാഇ ഉയർത്തുക. അപ്പോൾ ഉയർത്തുന്നത് ഈ നാവിനെ ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മുസ്തഅലിയ, ഇസ്തിഇലാഇ ആക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാവ് മുകളിലേക്ക് ഉയരുകയും ശബ്ദം ഉയരുകയും അണ്ണാക്കുമേൽ നാവ് സ്പർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ഉച്ചാരണം കട്ടിക്കൂടിക്കൊണ്ടാണ്, ശക്തമായിട്ടുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ ശക്തമായിക്കൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന നേർ വിപരീതമായ ഇസ്തിഫാല് നമുക്ക് മനസ്സിലാകും. അസ്ഫൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അസ്ഫൽ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം എന്നാണ് അർത്ഥം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുനാഫിഖുകളെ സംബന്ധിച്ച്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും കപടവിശ്വാസികൾ മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നർത്ഥം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവിനെ താഴത്താക്കി നേരത്തെ പറഞ്ഞത് വിപരീതമാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും അസ്ഫലിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അല്ലേ? നരകത്തിൽ വ്യത്യസ്തമായ തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള തട്ടിലാകുന്നു നരകത്തിൽ മുനാഫിക്കുകൾ. അപ്പോൾ എന്താണ് തജ്വീദിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഭാഷാപരമായ അർത്ഥവും അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥവും ഉണ്ടല്ലോ എല്ലാ വിഷയത്തിലും, എല്ലാ പദങ്ങൾക്കും. അതുകൊണ്ട് തജ്വീദ് പണ്ഡിതന്മാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഒരക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ആ അക്ഷരത്തെ നാവ് താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്, ശബ്ദം മുകളിലേക്ക് ഉയരുന്നില്ല, അണ്ണാക്കിലേക്ക് സ്പർശിക്കുന്നില്ല, നേരെ മറിച്ച് നാവ് താഴ്ത്തിക്കൊണ്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വായയുടെ പുറത്തേക്കാണ് പോകുന്നത് എങ്കിൽ അതിനെയാണ് ഇസ്തിഫാൽ എന്ന് പറയുന്നത്. ഇസ്തിഫാൽ എന്ന് പറയുന്നത് അതിനെയാണ്, നാവ് പൊങ്ങാതെ താഴെയാക്കി അതുപോലെ തന്നെ ശബ്ദം മുകളിലേക്ക് ഉയരാതെ, ശബ്ദം അണ്ണാക്ക് സ്പർശിക്കാതെ അത് വായയുടെ പുറത്തേക്ക് പോകുന്നു. എത്ര അക്ഷരങ്ങളാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ? ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള 22 അക്ഷരങ്ങൾ, ഇസ്തിഇലാലിൻ്റെ അക്ഷരങ്ങൾ 7 ബാക്കിയുള്ളത് 22 അക്ഷരങ്ങളാണ്. ആ 22 അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പോൾ ഇസ്തിഇല എന്ന് പറഞ്ഞ നാവിന് മുകളിലേക്ക് ഉയർത്തി, ശബ്ദം മുകളിലേക്ക് ഉയർത്തി, അണ്ണാക്കിലേക്ക് നാവിൻ്റെ അറ്റം നാവ് സ്പർശിക്കുന്ന അവസ്ഥയിൽ വായ നിറച്ച് ഗൗരവത്തിൽ കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഇല എന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളാണ് ഹുസ്സദത്തിൻ ഖൈദ് എന്ന് പറയുന്ന 7. ബാക്കിയുള്ള ഈ 7 ബാക്കിയുള്ള 22 അക്ഷരവും ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അഥവാ നേരത്തെ പറഞ്ഞതിന് വിപരീതമായിക്കൊണ്ട് നാവ് താഴെയാക്കി ശബ്ദം താഴ്ത്തി മുകളിലേക്ക് അണ്ണാക്ക് സ്പർശിക്കാതെ പുറത്തേക്ക് പോകുന്ന, വായയുടെ പുറത്തേക്ക് പോകുന്ന രൂപത്തിലാണ് ഇസ്തിഫാലിൻ്റെ ഉച്ചാരണങ്ങൾ. ഇനി ഓരോ അക്ഷരങ്ങളും ശരിക്കും നമുക്ക് അത് ഉച്ചരിച്ചുകൊണ്ട് തന്നെ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഇസ്തിഇലാൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാകുന്നു ഖാഫ്. അത് ഉച്ചരിക്കെങ്ങനെയാണ്? ഖാഫ് ഖാ എന്ന് പറയുമ്പോൾ തന്നെ അത് നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള കാഫ് എന്ന് പറയുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുന്നില്ല, കാഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും ശരിക്കും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് നാവ് മുകളിലേക്ക് ഉയർത്തുന്നത്, ഏതൊക്കെ അക്ഷരമാണ് നാവ് താഴേക്ക് താഴ്ത്തുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് വായയുടെ പുറത്തേക്ക് പോകുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് കട്ടികൂടി ഉച്ചരിക്കുന്നത് എന്ന് ഈ ഇസ്തിഇലാലിൻ്റെയും ഇസ്തിഫാലിൻ്റെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ, വീട്ടിൽ നമ്മൾ ഒറ്റക്ക് പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ കണ്ണാടിക്ക് മുമ്പിൽ കണ്ണാടിയിൽ നോക്കി അക്ഷരങ്ങളെ പറയുമ്പോൾ ശരിക്കും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് സിഫത്തുകൾ, ഇസ്തിഇല ഇസ്തിഫാൽ, രണ്ട് സിഫത്തുകളും രണ്ട് വിശേഷണങ്ങളും ഈ അക്ഷരങ്ങളോട് സദാസമയവും ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അതായത് ഹുസ്സദത്തിൻ ഖിൽ എന്ന 7 ഏത് സമയത്തും ഇസ്തിഇല എന്ന വിശേഷണം ഉണ്ട്. അത് തുടക്കത്തിലാണെങ്കിലും അവസാനത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ആ സിഫത്തുകൾ അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഫാലിലെ അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സദാസമയവും ആ വിശേഷണം ഉണ്ട്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അതിന് എല്ലാ സമയത്തും വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് തജ്വീദോടുകൂടി ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപരീതമുള്ള രണ്ട് സിഫത്തുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇസ്തിഇല എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അർത്ഥം, ഉയരുക. ആ ഉയർത്തൽ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവിനെ ഉയർത്തുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, അണ്ണാക്കിലേക്ക് സ്പർശിച്ചുകൊണ്ട്. അതിന് നേരെ വിപരീതമാണ് പിന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ. ആ ഇസ്തിഫാനിലെ അക്ഷരങ്ങൾ നാവ് താഴേക്ക് താഴ്ത്തിക്കൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. അതിൻ്റെ അക്ഷരങ്ങൾ ഈ പറഞ്ഞ ഖുസ്സ്വദ്ഖിൽ അല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാനിലെ അക്ഷരമാകുന്നു. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഖാഫ്, കാഫ്, അതുപോലെ തന്നെ ഖോ, ഇതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ ഈ അക്ഷരങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ടോ, ശബ്ദം കനപ്പിക്കുന്നുണ്ടോ, നീർപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നാവ് താഴേക്ക് പോകുന്നുണ്ടോ, മുകളിൽ അണ്ണാക്കിൽ സ്പർശിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉച്ചരിക്കുകയും അതിനുള്ള വിശേഷണം നൽകുകയും ചെയ്തുകൊണ്ട് തജ്വീദ് പ്രകാരം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ബറകല്ലാഹു ഫീക്. നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
5: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്തരായ കാരിഗകളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തുൻ നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب

0: തേജ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32 അധ്യായം സൂറത്തു സജ്ജദയിലെ 15 വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാഅദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
2: വചനം 12.
3: ഹുവല്ലദി, അവൻ യാതൊരുവനാണ്, യുരീക്കും, നിങ്ങൾക്കു കാണിച്ചു തരുന്നു, അൽ ബർഖ, മിന്നൽ, മിന്ന്, ഖൗഫൻ, ഭയമായിട്ട്, ഭയത്തിനായി, വത്വമഅൻ, മോഹമായിട്ട്, മോഹത്തിനും, വയുൻശിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അസ്സഹാബ, മേഘം, മേഘങ്ങൾ, അത്തിഖാൽ, ഘനപ്പെട്ടവയായ.
4: ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫൻ വത്വമഅൻ വയുൻശിഉസ്സഹാബ അത്തിഖാൽ.
3: അവനത്രേ നിങ്ങൾ ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നവൻ. ഘനവത്തായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
2: വചനം 13.
3: വയുസബ്ബിഹു, തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം, വാഴ്ത്തൽ നടത്തുകയും ചെയ്യുന്നു, അർറഅദു, ഇടി, ഇടിമുഴക്കം, ബിഹംദിഹി, അവന്റെ സ്തുതിയോടെ, അവനെ സ്തുതിച്ചുകൊണ്ട്, വൽ മലായികത്തു, മലക്കുകളും, മിൻ ഖീഫതിഹി, അവന്റെ ഭയത്താൽ, പേടി നിമിത്തം, വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു, അസ്സവാഇഖ, ഇടിത്തീകളെ, ഇടിവാൾ, ഫയുസീബു ബിഹ, എന്നിട്ടു അവയെ അവൻ ബാധിപ്പിക്കുന്നു, മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഹും, അവർ, അവരോ, യുജാദിലൂന, തർക്കം നടത്തുന്നു, ഫില്ലാഹി, അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ, വഹുവ, അവനാകട്ടെ, ശദീദു, കഠിനമായവനാണ്.

0: അഥവാ പ്രകീർത്തനം നടത്തുന്നു. അവനെക്കുറിച്ച് ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. ഇടിത്തീകളെയും അവൻ അയക്കുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു. അവർ അഥവാ അവിശ്വാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ ശക്തിമത്തായ തന്ത്രശാലിയുമാകുന്നു. അഥവാ അവനിൽ നിന്നു രക്ഷപ്പെടുക അവർക്കു സാധ്യമല്ല.
1: അള്ളാഹുവിന്റെ ശക്തിമാഹാത്മ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പോരുന്നതും നിത്യാനുഭവങ്ങളിൽപ്പെട്ടതുമായ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അതിൻ്റെ ശക്തമായ തിളക്കം മൂലം മനുഷ്യർ ഭയന്ന് ഞെട്ടിപ്പോകുന്നു.
2: അതിനെ തുടർന്നുണ്ടാകാവുന്ന മഴയെയും അതിൻ്റെ ഉപയോഗത്തെയും ഓർത്ത് മോഹവും ആശയും തോന്നുകയും ചെയ്യും.
1: അതാണ് ഖൗഫം വതമഅ, ഭയത്തിനും മോഹത്തിനുമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്സിഖാൽ അഥവാ ഘനവത്തായ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അവയിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമാകൊണ്ട് ആദ്യം നമുക്കനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അള്ളാഹു മിന്നലിനെപ്പറ്റി പ്രസ്താവിച്ചതും. അള്ളാഹു ആലം.
2: കുറിപ്പ്: പ്രകാശം സെക്കൻഡിൽ 186,000 നാഴിക വേഗതയിലും ശബ്ദം 1 മിനിറ്റിൽ 11,000 നാഴിക വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്.
1: മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്തായിരിക്കും? അള്ളാഹു പറയുന്നു: തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ.
2: സാരം: 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. 17:44
1: ഈ ആശയം അടുത്ത 15-ാം വചനത്തിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെന്നും അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നും വെച്ച് സമാധാനിക്കുവാനേ നിവൃത്തിയുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ് താനും. ഇടിയും ഇതിൽ നിന്ന് ഒഴിവല്ല. ഇടിത്തീയിൻ്റെ അഥവാ ഇടിവാളിൻ്റെ ഭയങ്കരതയും അതുമൂലം ഉണ്ടാകാറുള്ള അത്യാഹിതങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ പോലും മിടയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇടി, മിന്നൽ, മേഘം, മഴ, ഇടിവാൾ എന്നിവക്കെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിനു കാരണങ്ങൾ പലതും പറയുവാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയതും ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അവയെ സൃഷ്ടിരംഗത്ത് വരുത്തുന്നതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചതും നിലവിൽ കണ്ടുവരുന്നതുമായ ചില നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നിന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നോ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്നവയാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാൻ മനുഷ്യർക്കോ മനുഷ്യശാസ്ത്രങ്ങൾക്കോ സാധ്യമല്ല തന്നെ. എല്ലാം അവൻ്റെ വ്യവസ്ഥയും പരിപാടിയും അനുസരിച്ച് നടക്കുന്നു. എല്ലാം അവൻ്റെ സൃഷ്ടിയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അധികാരാവകാശങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ അതിശക്തമായ നടപടി അള്ളാഹു എടുത്തേക്കുക തന്നെ ചെയ്യുമെന്നാണ് അവസാനത്തെ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു:
3: അല്ലാഹുമ്മ ലാ തഖ്തുൽന ബിഗളബിക വലാ തുഹ്ലിക്ന ബിഅദാബിക വആഫിന ഖബ്ല ദാലിക.
1: അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ. നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ. അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ.

0: അഹ്മദ്, തിർമദി, നസായി മുതലായവരും ബുഖാരി കിതാബുൽ അദബിലും. രണ്ട്, ഇടികേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു.
1: സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി,
0: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു. ഇബ്നു ജരീർ.
2: വചനം പതിനാല്.
3: ലഹു, അവനാണ്, അവനോടാണ്. ദഅവത്ത്, വിളി, പ്രാർത്ഥന. അൽഹഖ്, യഥാർത്ഥ, ന്യായമായ. വല്ലദീന യദ്ഊന, വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകുകയില്ല. ലഹും, അവർക്ക്. ബിഷൈഇൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. ഇല്ലാ കബാസതി, നീട്ടുന്നവനെപ്പോലെയല്ലാതെ, വിരുത്തുന്നവനെപ്പോലെയല്ലാതെ. കഫൈഹി, തൻ്റെ കൈപ്പത്തികളെ. ഇലൽ മാഇ, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ, അത് എത്തുവാൻ വേണ്ടി. ഫാഹു, തൻ്റെ വായിൽ. വമാഹുവ, അതല്ലതാനും. ബിബാലിഗിഹി, അതിലെത്തുന്നത്. വമാ ദുആഉ, പ്രാർത്ഥന അല്ല, വിളി അല്ല. അൽ കാഫിരീന, അവിശ്വാസികളുടെ. ഇല്ലാ ഫീ ദലാൽ, വഴിപിഴവിലല്ലാതെ, വൃഥാവിലല്ലാതെ.

0: യഥാർത്ഥ വിളിച്ചു പ്രാർത്ഥന അവനോടാണ്, അഥവാ അവനോട് മാത്രമേ പാടുള്ളൂ. അവനു പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ അവർക്കു യാതൊന്നും തന്നെ ഉത്തരം നൽകുന്നതല്ല. തൻ്റെ വായിൽ എത്തുവാൻ വേണ്ടി വെള്ളത്തിലേക്കു തൻ്റെ രണ്ടു കൈകൾ നീട്ടുകയും അത് അതിൽ അഥവാ വെള്ളം വായിൽ എത്താതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയല്ലാതെ അവിശ്വാസികളുടെ വിളിച്ചു പ്രാർത്ഥന വഴികേടിൽ അഥവാ വൃഥാ അല്ലാതെ മറ്റൊന്നുമല്ല.
1: വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് രണ്ടു കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവന് ആവശ്യവുമുണ്ട്. പക്ഷേ കൈനീട്ടിയത് കൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടികെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു. വെറും ഒരു പാഴ്വേല മാത്രമാണത്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 13 സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio, tuned to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

سبح لله ما في السماوات وما في الأرض وهو

0: رَبَّنَا إِنَّكَ رَؤُوفٌ رَحِيمٌ.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. അടുത്തതായി ഹൃദയവസന്തം, സൂറത്തു യാസീനിൻ്റെ ഏതാനും ആയത്തുകളെ ആസ്പദമാക്കി നിഷാദ് സലഫിയുടെ സംസാരം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീനിലെ 59-60 ആയത്തുകളാണ് പാരായണം ചെയ്തത്. സ്വർഗാവകാശികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന സുഖാനുഭൂതികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അതിലുപരിയായി പൂർണ്ണ സമാധാനത്തോടെ സ്വർഗലോകങ്ങളിൽ വിഹരിക്കുന്നവരായിരിക്കും സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന് ചുരുങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ അധ്യായത്തിൽ ലഹും ഫീഹ ഫാകിഹത്തും വലഹും മാ യദഊൻ, ധാരാളം പഴവർഗ്ഗങ്ങളും അതോടൊപ്പം അവർ ആവശ്യപ്പെടുന്നതെന്തും ലഭിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം. ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ആവശ്യപ്പെടുന്നതെന്തും, ആഗ്രഹിക്കുന്നതെന്തും, ഉദ്ദേശിക്കുന്നതെന്തും ലഭിക്കും എന്ന് വിവിധ ആയത്തുകളിലൂടെ, വിവിധ പദപ്രയോഗങ്ങളിലൂടെ, വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. സ്വർഗക്കാരെ പറഞ്ഞാൽ പിന്നീട് നരകത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് വിശദീകരിക്കുക. ഇവിടെ സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ ആളുകളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹു പറയുന്നതെന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വംതാസുൽ യൗമ, വംതാസു എന്നു പറഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം വേറിട്ട് നിൽക്കൂ, മാറി നിൽക്കൂ. അൽ യൗം, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഹേ കുറ്റവാളികളെ. സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്ത് നിന്ന്, സ്വർഗത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്ന് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കൂ കുറ്റവാളികളെ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ പരലോകത്ത് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർഗത്തിൻ്റെ ആളുകളെയും പരലോകം എന്നു പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. യൗമുൽ ഫസുൽ, തീർപ്പു കൽപ്പിക്കുന്ന ദിവസമാണ്, വേർതിരിക്കുന്ന ദിവസമാണ്, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്ന ദിവസം, ധർമ്മത്തെയും അധർമ്മത്തിൻ്റെ ആളുകളെയും വേർതിരിക്കുന്ന ദിവസം, നീതിയുടെയും അനീതിയുടെയും ആളുകളെ വേർതിരിക്കുന്ന ദിവസം, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, സുന്നത്തിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളെ, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആളുകളെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ച് നിർത്തുന്ന ദിവസമാണ് പരലോകം. ഐഹിക ജീവിതത്തിൽ എല്ലാവരും ഇടകലർന്ന് ചിലപ്പോൾ അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ, ശിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ ആളുകൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഐഹിക ജീവിതത്തിലുണ്ടാകാം. എന്നാൽ പരലോകത്ത് പൂർണ്ണമായും അള്ളാഹു നീതി നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ സാധിക്കുക. പല ആയത്തുകളിലും പല ഭാഗങ്ങളിലും ഇതിന് സമാനമായ ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ثم نقول للذين اشركوا مكانكم انتم وشركاؤكم فزيّلنا بينهم ثم نقول للذين اشركوا പിന്നീട് ശിർക്കിന്റെ ആളുകളോട് നാം പറയും, മകാനക്കും അന്തും വശുറകാഉകും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും
നിങ്ങളുടെ സ്ഥാനത്തേക്ക് മാറി നിൽക്കുക. ഫസയ്യൽനാ ബൈനഹും, അവർക്കിടയിൽ നാം രണ്ടു കൂട്ടരെയും വേർതിരിച്ചു നിർത്തും. അഥവാ ശിർക്കും ശിർക്കിൻ്റെ ആളുകളും അവർ പങ്കുചേർത്തിരുന്ന ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തുമെന്നാണ്. ശിർക്കിനെയും ശിർക്കിൻ്റെ ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തും എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സൂറത്ത് റൂമിലെ 14-ാമത്തെ ആയത്തിൽ വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ, യൗമ ഇദിയ തഫറഖൂൻ, അന്നേ ദിവസം അവരെ വേർതിരിച്ച് നിർത്തുന്നതാണ്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, ഇസ്ലാമിൻ്റെയും കുഫ്രിൻ്റെയും ആളുകളെ രണ്ടു മാർഗങ്ങളിലേക്ക്, രണ്ടു ഭാഗങ്ങളിലേക്ക് വേർതിരിച്ച് നിർത്തും. അതാണല്ലോ പരലോകമെന്ന് പറയുന്നത്. അതേ അധ്യായത്തിൽ സൂറത്ത് റൂമിലെ 43-ാമത്തെ ആയത്തും നമുക്കങ്ങനെ വായിക്കാൻ സാധിക്കും. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, നിന്റെ മുഖത്തെ നേരായ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തുക. എപ്പോൾ? മിൻ ഖബ്ലി അൻ യഅതിയ യൗമൻ യൗമൻ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒരിക്കലും തടയാൻ കഴിയാത്ത ഒരു ദിവസം നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ്, പരലോകം വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ച് മതമനുസരിച്ച് ജീവിക്കുക. യൗമ ഇദിയസ്വദ്ദഊൻ, അന്നേ ദിവസം ആളുകളെ അള്ളാഹു വേർതിരിച്ചു നിർത്തും. വഷുറുല്ലദീന ളലമു വഅസ്വാജഹും വമാ കാനു യഅബുദൂൻ മിൻ ദൂനില്ലാഹി ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സൂറത്ത് സ്വാഫാത്തിലെ 22-23 ആയത്തുകൾ. വഷുറുല്ലദീന ളലമു വഅസ്വാജഹും, അക്രമം പ്രവർത്തിച്ചവരും അവരുടെ ഇണകളും. വമാ കാനു യഅബുദൂൻ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളും. അവയെ എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തു. മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്നവയെയും. ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം, എന്നിട്ട് നരകത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകൂ, അവരെ നയിച്ചു കൊണ്ടുപോകൂ. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകളെയും നരകത്തിൻ്റെ ആളുകളെയും വേർതിരിച്ച് നിർത്തി സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവർ അവിടെ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, നരകക്കാരായിട്ടുള്ള ആളുകളോട് പറയും, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കൂ, അവരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. അവരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തും. ഇഅ്തസിലുൽ യൗമ മിനസ്വാലിഹീൻ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. സുഹൃതവാന്മാരുടെ ഭാഗത്തു നിന്ന് ഇന്നേ ദിവസം നിങ്ങൾ വിട്ടുനിൽക്കൂ എന്നു പറയും. ഇൻഫരിദു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്നവരോട് പറയും എന്നൊക്കെ പൂർവകാല മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്ത് നമുക്കൊരിക്കൽ കൂടി അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ, ഒരു ബഹുവചന പ്രയോഗമാണ്. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. അൽ യൗം, ഇന്നേ ദിവസം. അയ്യുഹൽ മുജിരിമൂൻ, വാക്കുകൾ പുതിയ പദങ്ങൾ. വംതാസു എന്നത് മാത്രമായിരിക്കും ഒരു പക്ഷേ സാധാരണ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, കിയോച്ചലസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വംതാസു എന്നൊരു പുതിയ വാക്കായിരിക്കും. നിങ്ങൾ വിട്ടുനിൽക്കൂ, മാറി നിൽക്കൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റം ചെയ്തവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് കുറ്റവാളികളെ, നിങ്ങൾ ഇന്നേ ദിവസം സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തു നിന്നും മാറി നിൽക്കൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. അലം അഹദ് ഇലൈക്കും, അവിടെ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകാൻ, ഹർഫുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കയ്യിൽ മൊബൈൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. അലം അഅഹദ് ഇലൈക്കും, അലം അഅഹദ് ഇലൈക്കും. ആദ്യം ഹംസയുണ്ട് ആ, പിന്നീട് ഐനുണ്ട് അ, പിന്നെ ഹ ആണ് ഹ. അഅഹദ് ഇലൈക്കും, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് അത് പറഞ്ഞത്. അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നാം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്. അള്ളാഹു പറയാണ്, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ,
അലം ഇല്ലേ, അലം ഇല്ലേ, ആ ഇഹജ് അനുശാസിച്ചിരുന്നില്ലേ ഇലൈക്കും നിങ്ങളോട്, ആരോട്? യാബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, നാം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്താണ് പറഞ്ഞിരുന്നത്? എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞിരുന്നത്? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. അബദ യഅബുദു ഇബാദ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, ആരാധിക്കുക. ശൈത്വാൻ, പിശാജ്, ശൈത്വാനെ ആരാധിക്കരുത് എന്ന് ആദം സന്തതികളെ നിങ്ങളോട് നാം പറഞ്ഞിരുന്നില്ലേ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അലം അഹ്ഹദ്, നാം നിങ്ങളോട്, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ, കരാർ ചെയ്തിരുന്നില്ലേ, കൽപ്പിച്ചിരുന്നില്ലേ? ഇലൈക്കും നിങ്ങളോട്, യാബനി ആദം, ഏ ആദം സന്തതികളെ, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്. അശ്ശൈത്വാൻ, പിശാചിനെ, ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൽകിപ്പോന്ന ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു താക്കീതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്.

സുജൂദ് ചെയ്യുകയില്ല എന്നായിരുന്നു ഇബിലീസ് പറഞ്ഞ മറുപടി. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബിലീസ് പറഞ്ഞ മറുപടി അതായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബിലീസിനോട് പറഞ്ഞ വാചകമെന്താ? ഖാല ഫഹ്ബിത് മിൻഹ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നീ പുറത്തു പോവുക. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ ഫഖ്റുജ് ഇന്നക മിനസ്വാഗിരീൻ, ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നീ പുറത്തു പോകണം, നീ നിന്ദ്യന്മാരിൽപ്പെട്ടവനാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നൊരാവശ്യം, ഖാല അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ പുനരെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ, പരലോകനാൾ വരെ, ലോകാവസാനം വരെ അള്ളാഹുവെ എനിക്കു നീ അവധി നൽകണം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എന്തിനാണ് അവധി നൽകുന്നത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും, ഞാൻ അവരെ കാത്തിരിക്കും, സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين ثم لآتينهم പിന്നീട് നാം അവരുടെ അടുത്തേക്ക് വരും. മിമ്പൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെ അവരുടെ ഇടതുഭാഗത്തുകൂടെയെല്ലാം നാം അവരെ സമീപിച്ചുകൊണ്ടിരിക്കും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല. സുഹൃത്തുക്കളെ, ഒരല്പം ആ ഭാഗം സൂറത്തു അഹ്റാഫിൽ നിന്നുള്ള ആയത്തുകളാണ് വായിച്ചു കേൾപ്പിച്ചത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു രംഗമാണ് സൂറ അഹ്റാഫിലൂടെ, സൂറ അൽ കഹ്ഫിലൂടെ, സൂറ പിന്നെ അൽ ബഖറയിലൂടെ പല രംഗങ്ങളിലും അള്ളാഹു നമുക്കത് ആവർത്തിച്ച് വിശദീകരിച്ച് തന്നത്. കരാറെടുത്ത്, പ്രതിജ്ഞയെടുത്ത് റബ്ബിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തമായ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അവനെ പിൻപറ്റി അവൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് ഒതുങ്ങിക്കൊടുത്ത് ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അതാണ് ഈ ആയത്തിൻ്റെയും താല്പര്യം. അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ? അല്ലാ താബുദു ഷെയ്ത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധന ശിർക്കാണ്, അത് പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രയോഗമാണ്, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാതെ, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ, പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് കീഴൊതുങ്ങി അവൻ നയിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ജീവിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തഹദ ഇലാഹഹു ഹവാഹു എന്ന് വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്കറിയാം. അതായത് തൻ്റെ ഇച്ഛയെ അവൻ ദൈവമാക്കി. ഒരാൾ തൻ്റെ തന്നിഷ്ടത്തെ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇച്ഛയെ പൂവിട്ട് പൂജിച്ച് നേർച്ച വഴിപാടുകൾ നൽകി പ്രാർത്ഥിച്ച് അതിനോട് ആരാധനകൾ ആ നിലയ്ക്ക് അർപ്പിച്ചു എന്നാണോ? അല്ല, തന്നിഷ്ടമനുസരിച്ച് ജീവിച്ചു, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചു. അതാണ് ഇച്ഛയെ ദൈവമാക്കി എന്നതുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേ പ്രയോഗം തന്നെയാണിവിടെ. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നിങ്ങൾക്ക് നാം കരാർ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പിശാചിൻ്റെ വഴി സ്വീകരിച്ച് ജീവിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് നാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നാം അനുശാസനം നൽകിയിരുന്നില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുന്ന വാചകം എന്താണ് സുഹൃത്തുക്കളെ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. പിശാജ് ആണ് നമ്മുടെ ഏറ്റവും വ്യക്തമായ ശത്രു, ഏറ്റവും വലിയ ശത്രു, നമുക്ക് കാണാൻ കഴിയാത്ത ശത്രു. നേരത്തെ പറഞ്ഞല്ലോ, പിശാജ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞു പോന്നതാണ്. ആ ശത്രു നമ്മോടൊപ്പമുണ്ട്, എപ്പോഴുമുണ്ട്. ഓരോ മനുഷ്യൻ്റെ കൂടെയും
ഓരോ കരീനിനെ അള്ളാഹു പിശാചിനെ

അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യനോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പിശാജ് അവൻ നമ്മുടെ മുന്നിലൂടെ വരും, വമിൻ ഖൽഫിഹിം പിന്നിലൂടെ വരും, വ അൻ അയ്മാനിഹിം വ അൻ ശമാഇലിഹിം അവൻ വലതുഭാഗത്തുകൂടെ വരും, അവൻ ഇടതുഭാഗത്തുകൂടെ വരും. ഏതു സമയവും എവിടെ നിന്നും നമ്മുടെ അടുത്തവൻ നമ്മെ സമീപിക്കും. എന്നിട്ട് തിന്മ പിന്നെ ബോധനം നൽകിക്കൊണ്ടേയിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ചെയ്യുന്ന തിന്മകളെ നമുക്ക് നന്നായി തോന്നിപ്പിക്കും അല്ലേ? അങ്ങനെയാണല്ലോ പലപ്പോഴും ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ, എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പലിശ വാങ്ങുന്നത് അല്ലേ, ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തെറ്റു ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, എന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇതാരുടെ പണിയാണ്? മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനത്തെ ഒരു ബലഹീനതയുണ്ട്, ഒരു ദൗർബല്യമുണ്ട്, ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുക എന്ന ദൗർബല്യം. അതോടൊപ്പം പിശാജ് മനുഷ്യന് ചെയ്യുന്ന കർമ്മങ്ങളെ നന്നായി തോന്നിപ്പിക്കും. പൈശാചികതക്കനുസരിച്ച് താളം തുള്ളുന്നവൻ്റെ മനസ്സിൽ ആ തിന്മകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്ഥിതി പിശാജുണ്ടാക്കും. ഇസ്സയ്യനലഹുമുശ്ശൈത്വാനുഅഅ്മാലഹും പിശാജ് അവർക്കവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാജെന്ന നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ശത്രുവിനെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാജാണ്. വല തത്തബഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. സൂറ ഫാത്തിറിൽ, ഈ സൂറത്ത് യാസീനിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ കരാർ സത്യമാകുന്നു. വല തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞുതരും, ഇതൊക്കെ ചെയ്തോ, ഇതിനേക്കാൾ മോശമായത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തോ, കുറച്ചു കാലമല്ലേ, ചെറിയൊരു ജീവിതമല്ലേ, ഒരാസ്വാദനവുമില്ലെങ്കിൽ, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയെന്തു ജീവിതം. പിശാജു മനസ്സിലേക്ക് ഇട്ടുതരുന്ന ന്യായീകരണങ്ങളും ചിന്തകളുമാണത്. അതിനുശേഷം അല്ലാഹു പറയുന്ന വാചകമെന്താ? ഇന്ന ശൈത്വാന ലക്കും അദുവ്, ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. മനുഷ്യരായ ശത്രുക്കളോട് മിത്രങ്ങളെപ്പോലെ പെരുമാറാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നന്മ ഇദ് ഫഅബില്ലതീ ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് നന്മയോടുകൂടി പെരുമാറണം. എന്നാൽ എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിശാജിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ കാര്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, പിശാജ് തൻ്റെ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ഇന്നമാ യദുഉ, തീർച്ചയായും പിശാജ് നിങ്ങളെ ക്ഷണിക്കുന്നത്, ഹിസ്ബഹു തൻ്റെ സംഘത്തെ ക്ഷണിക്കുന്നത്, ലിയക്കൂനു മിൻ അസ്ഹാബി സഈർ, നരകത്തിൻ്റെ ആളുകളാവാനാണ്. പരലോകത്തെത്തിയാൽ നരകമായിരിക്കും ഉണ്ടാവുക, സ്വർഗം നഷ്ടപ്പെട്ടു പോകും, വിചാരണയിൽ പരാജയപ്പെടും, മീസാനിൽ എടുത്തു വെക്കാൻ നന്മകളുണ്ടാവുകയില്ല, സിറാത്ത് മുറിച്ചു കടക്കാൻ കഴിയാതെ നരകത്തിൻ്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ആപ്പതിച്ചു പോകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയായിരിക്കും മനുഷ്യന് ലഭിക്കുക. അതിലേക്കാണ് പിശാജ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ? അത് പിശാജാണ്. ശത്രുവായി നാം പരിഗണിക്കേണ്ടതാരെയാണ്? അത് പിശാജിനെയാണ്. ഏതു ഭാഗത്തു നിന്നും ഏത് സമയത്തും നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത, ലാ യഫ്തിനന്നകുമുശ്ശൈത്താൻ, മനുഷ്യരെ അള്ളാഹു ആവർത്തിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പിശാജ് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന,
നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണവൻ. ആദനബിയെ സ്വർഗത്തിൽ നിന്നും അലഹിസ്സലാം പുറത്താക്കിയവനാണ് പിശാജ്. ഹവ്വ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ് പിശാജ്. അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ, ആദനബിയുടെയും ഭാര്യയുടെയും, നമ്മുടെ പിതാവിൻ്റെ നമ്മുടെ മാതാവിൻ്റെ വസ്ത്രമുരിഞ്ഞവനാണ് പിശാജ് അല്ലേ? സൂറ അഅ്റാഫിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവർ പിശാജ് പറഞ്ഞതനുസരിച്ച് ആ ഭക്ഷണം അവർ കഴിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അതുവരെ അവർക്ക് നഗ്നത എന്താണെന്നറിയുമായിരുന്നില്ല. അപ്പോഴവരെന്താ ചെയ്തത്? സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ചെടുത്ത് നാണം മറക്കാൻ ശ്രമിച്ചു. അള്ളാഹു പറഞ്ഞത്, പിശാജ് നിങ്ങളുടെ വസ്ത്രം മഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ പുറത്തേക്ക് പോവുക. സ്വർഗത്തിൽ നിന്ന് പിശാജ് പുറത്താക്കി. അതാണ് അള്ളാഹു പറഞ്ഞത്, ലായഫ്തിനന്നകും ശൈത്വാൻ കമ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് മാതാപിതാക്കളെ പുറത്താക്കാൻ, ആദൻ നബിയെയും ഭാര്യയെയും പുറത്താക്കാൻ പിശാജ് ദുർബോധനം നടത്തി. അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കൂടെ ആ രണ്ട് ആയത്തുകളുടെ അർത്ഥം വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. വം താസു, നിങ്ങൾ മാറി നിൽക്കുവിൻ. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. അലം അഅഹദ് ഇലൈക്കും, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു. അല്ലാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

നാം കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അധികരിച്ച് നിഷാദ് സലഫി നടത്തിയ ഹൃദയവസന്തം പരിപാടിയാണ്.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: Peace Radio. കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ സഹായകമായ അത്തഹ്സീനിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ഹാഫിള് അബ്ദുഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്.

0: 15-ാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഇന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരു അബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: 16-ാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു, ഹ ഇൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത. ഖുർത്തൂം, ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇദ് അഖ്സമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓത്. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന്

0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, സ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ അലൈഹ തായിഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീമ്, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസ്സിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.
1: ഇദ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ സനസിമുഹു.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ
2: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
6: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
5: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
7: ഈസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന.
1: ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മഅരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക് ബിൻ ഒമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. മിമ്മ ഖതീആതിഹിം ഉഗ്രിഖു وأدخلوا نارا فلم يجدوا لهم من دون الله أنصارا لهم من دون عند ميم ونچونو بنا من دون إخفاء نون ساكنك ششم دال من دون الله أنصارا أنصارا له وقال نوح الرب وندا نوح تنوين ششم را انا ادغام بلاونا لا تذر على الارض من الكافرين ديارا انك ان تذرهم يضلوا عبادك ولا يلدوا റബ്ബി ഗ്ഫിർ ലീ വലി വാലിദയ്യ വലിൽ വലിമൻ ദഖല വലിമൻ ദഖല. നൂൻ സാക്കിനു ശേഷം ദാല്. ഇദ്ഗാം ഇഖ്ഫ ആണ്, നിയമം നന്നായിട്ട് മണിക്കുക. വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. സുഹൃത്ത് അവസാനിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മിമ്മ ഖതിയാത്തിയും അവിടുന്നല്ലേ. മിമ്മ ഖതിയാത്തിഹിം ഉഗ്രിഖു ഫഉദ്ഖിലൂ നാറാ.

റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലി മൻ ദഖല ബൈത്തിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീൻ.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات.

0: وَلَا تَزِدِ الظَّالِمِينَ إِلَّا تَبَارًا.
1: وَلَا تَزِدِ الظَّالِمِينَ إِلَّا تَبَارًا.
0: ഇനി സൂറത്ത് അൽ മഅരിജാണ്, തുടങ്ങി വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: سائلهم بعذاب. سأل سائل، سائل مد متصل نايت نوتا. പിന്നെ സാഇലുംബി തൻവീന് ശേഷം ബി ആണ്. സാഇലുംബി
1: സാഇലുംബി
0: അദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ മിന അല്ലാഹി ദിൽ മആരിജ്. ഖുതുബിജദാണ് ശരിക്ക് ജാ ഒന്ന് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദു യൗമിൻ കാന. തൻവിൻ ശേഷം കാഫാണ്. ഇഖ്ഫ ആണ് നിയമം. മിഖ്ദാറുഹു ഖംസീന അൽഫ സന ഫസ്ബിർ സബ്രൻ ജമീല. ആ നമുക്ക് നോക്കി നോക്കാം. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع.
1: سأل سائل بعذاب واقع
0: للكافرين ليس له دافع.
1: للكافرين ليس له دافع
0: من الله ذي المعارج.
1: من الله ذي المعارج
0: تعرج الملائكة والروح إليه في يوم كان مقداره.

0: في يوم كان مقداره 50,000 سنة
1: في يوم كان مقداره 50,000 سنة
0: فاصبر صبرا جميلا
1: فاصبر صبرا جميلا
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും.

استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى